നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 5, ജൂൺ 19, വെള്ളിയാഴ്ച. ആദ്യമായി സുപ്രഭാതം.

0: തവ സുപ്രഭാതം.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: കാത്തിരിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഫലങ്ങൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഉണ്ടാവില്ലല്ലോ. എന്നാൽ നാം പ്രവർത്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ അത് സ്വപ്നമായിട്ട് രൂപാന്തരപ്പെടും, രൂപപ്പെടും. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ സ്കൂളിലേക്ക് ചേർക്കുന്നത് അവൻ ഏറ്റവും മിടുക്കനായി നല്ല സമർത്ഥനായി വിദ്യ അഭ്യസിച്ച് പുറത്തു വരാൻ വേണ്ടിയാണ്. 10 വർഷം അവൻ സ്കൂളിൽ പഠിക്കണം. പിന്നീട് 2 വർഷം അവൻ കോളേജിൽ ചേരുന്നതിന് മുമ്പുള്ള പഠനം നടത്തണം. പിന്നീട് മറ്റേതെങ്കിലും ഐച്ഛിക വിഷയമെടുത്ത് അതിൽ പ്രാവീണ്യം നേടണം. എത്ര വർഷമാണ്! എന്നാൽ ആ കാത്തിരിപ്പ് നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് പഠിക്കില്ല. ആരോ ചോദിച്ചു, നാം എപ്പോഴാണ് വീട്ടിൽ നിന്ന് ദൈവാലയത്തിലെത്തുക? ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ദൈവാലയത്തിലേക്ക് എത്തുന്നത് നമ്മുടെ മനസ്സിൽ ആ ആഗ്രഹം ജനിച്ചപ്പോൾ തന്നെയാണ്. പിന്നീട് അത് പ്രാവർത്തികമാക്കിയപ്പോൾ നാം വീട്ടിൽ നിന്നിറങ്ങിയ ആ നിമിഷം മുതൽ പള്ളിയിലെത്തുകയായിരുന്നു, ദൈവാലയത്തിൽ എത്തുകയായിരുന്നു. എത്തിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എത്തിയെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും നാം ഓരോ നിമിഷവും എത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആദ്യത്തെ നിമിഷങ്ങൾ ഇല്ല എങ്കിൽ അവസാനത്തെ നിമിഷങ്ങൾ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആദ്യ സ്റ്റെപ്പുകൾ, അത് അവസാനം ദൈവാലയത്തിൽ എത്തുന്നത് വരെയുള്ള സ്റ്റെപ്പുകൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. ആ തുടക്കമാണ് പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ താത്വികമായിട്ടിത് തോന്നിയാലും ഇതിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതിലുള്ള വലിയ സത്യം നമ്മൾ ഉൾക്കൊള്ളണം. അതായത്, പ്രതീക്ഷയാണ് മനുഷ്യനെ ഓരോരുത്തടുത്ത് എത്തിക്കുന്നത്. ഒരു കൃഷിക്കാരൻ കൃഷി ഇറക്കുന്നത് അവൻ നല്ല വിളവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. മിക്കവാറും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ചിലപ്പോഴൊക്കെ എതിരായിട്ടുള്ള പ്രകൃതിയുടെ വിക്ഷോഭം കൊണ്ടും പ്രകൃതിയുടെ കലുഷിതമായ അന്തരീക്ഷത്തിലും ഒക്കെ ചിലപ്പോൾ അതിന് തടസ്സമോ ഭംഗമോ നേരിട്ടേക്കാം. എങ്കിലും കർഷകൻ, അവൻ എപ്പോഴും പ്രതീക്ഷയോടെയാണ് മണ്ണിനെ നോക്കുന്നത്, കൃഷി ഇറക്കുന്നത്. പ്രതീക്ഷ നമ്മുടെ എല്ലാവരുടെയും വലിയ ഒരു സമാധാനമാണ്. നമ്മുടെ രോഗം സൗഖ്യമാകും, ആ ഒരു പ്രതീക്ഷയിലാണ് നാം ഡോക്ടറെ കാണുന്നത്. നമ്മുടെ കുഞ്ഞ് പരീക്ഷയിൽ ജയിച്ച് അവൻ നല്ലൊരു നിലയിലെത്തും എന്നുള്ളതുകൊണ്ടാണ് അവനെ നമ്മൾ വളരെയധികം ഉത്സാഹിപ്പിച്ച് പഠിപ്പിക്കുന്നത്. നമ്മുടെ മകള് നമ്മുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹവും നന്മയുമാണ് എന്നുള്ളതുകൊണ്ടാണ് അവളെ നമ്മൾ വിദ്യ അഭ്യസിപ്പിച്ച് നല്ലൊരു നിലയിലേക്ക് അവളെ കൊണ്ടെത്തിക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. ആദ്യ സമയങ്ങൾ, അതിൻ്റെ ആദ്യ ചുവടുവയ്പ്പുകൾ അവസാനത്തേതുപോലെ തന്നെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതായത്, നല്ല തുടക്കം, നന്നായി തുടങ്ങിയാൽ പകുതി തീർന്നു, പകുതി പൂർത്തിയായി എന്നുള്ളതാണ്. അതെ, എല്ലതിൻ്റെയും ആരംഭം നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സിൽ നമ്മൾ നന്മയും നമ്മുടെ സ്വപ്നവും വിരിയിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് പിന്നീട് പ്രാവർത്തികമാക്കിക്കൊള്ളും. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഇഫ് യു ബിലീവ് യു ആർ റൈറ്റ് ആൻഡ് യു വിൽ ബി സക്സസ്ഫുൾ, ഇഫ് യു ഡൗട്ട് യു വിൽ ബി റൈറ്റ് ആൻഡ് യു വിൽ ബി ഡൂംഡ്. അതായത്, നീ വിശ്വസിക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കും, നീ വിജയിക്കും. നീ സംശയിക്കുകയാണെങ്കിൽ അതും ശരിയായിരിക്കും, നീ തകർക്കപ്പെട്ടിരിക്കും. അതെ, നമ്മളുടെ മനസ്സിൻ്റെ ശക്തി എത്ര വലുതാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് പരാജയപ്പെടുന്നത് സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലല്ല, മനസ്സ് പതറുമ്പോഴാണ്, മനസ്സിൽ ലക്ഷ്യമില്ലാതെ വരുമ്പോഴാണ് പരാജയപ്പെടുന്നത്. നമുക്ക് എപ്പോഴും സൂക്ഷ്മതയിലും ശ്രദ്ധയിലും വെക്കേണ്ടതായ കാര്യം ഈ സ്വപ്നമാണ്, ഈ മനസ്സിൻ്റെ കൂർമ്മതയാണ്. മനസ്സിൽ ഒരിക്കലും ക്ലാവ് പിടിക്കാത്തതായ ആ സ്വപ്നം ഊർജ്ജസ്വലമായി കാത്തു സൂക്ഷിക്കുന്നതിലാണ്. ആ അഗ്നി മനസ്സിലെരിയുമ്പോൾ താനെ പ്രകൃതി നമുക്ക് അനുകൂലമായിക്കൊള്ളും, താനെ നമ്മുടെ ചുറ്റുവട്ടങ്ങൾ നമ്മളെ അനുസരിച്ചു കൊള്ളും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകളായി കാറ്റിനെയും കോളിനെയും പ്രകൃതിയെയും ഒന്നും പഴിക്കാതെ എല്ലാ സാഹചര്യത്തിലും അവയെല്ലാം എനിക്ക് അനുകൂലമാണ് എന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ആർക്കും നിന്നെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ തണലിൽ, ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നീ മുന്നോട്ട് പോകുക, നീ വിജയിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9:00 സത്വചനം, 11:00 ഡയമണ്ട് ഡയലോഗ്സ്, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 രുചിക്കൂട്ട്, 1:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 4:00 റേഡിയോ കഫേ, 5:00 ട്രെൻഡിംഗ് വൺസ്, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കൂട്ട്, 8:30 ചമയം, 9:00 കരിയർ കോമ്പസ്, 9:30 നീലാമഴ, 10:00 സ്വീറ്റ് ഡ്രീംസ്.

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. റോസ്കാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാന്റിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പിഎം വികസൻ ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന തൊഴിൽ വകുപ്പ്, ജനപ്രതിനിധികൾ, തൊഴിൽ ഉടമകൾ, പിഎം വിബിആർവൈ ഗുണഭോക്താക്കൾ എന്നിവർ തമ്മിലെ ആശയവിനിമയമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിലും, കോഴിക്കോട് കല്ലായി റോഡിൽ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലും, കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.
0: ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യങ്ങൾ തമ്മിലെ ബന്ധം പണ്ട് വ്യാപാരം മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നുവെങ്കിൽ ഇന്ന് വ്യാപാരത്തോടൊപ്പം വിശ്വാസവും പ്രാധാന്യമർഹിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. വിശ്വസനീയവും സ്ഥിരവുമാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതെന്നും അത്തരം പങ്കാളികളെയാണ് ഓരോ രാജ്യവും തിരയുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അഭിലാഷങ്ങൾ പുതിയ ഉയരങ്ങളിലെത്തിക്കൊണ്ടിരിക്കും.

0: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 83ലധികം തവണ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖല സന്ദർശിച്ചു. ഈ കാലയളവിൽ ഈ മേഖലയെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിന് ഗതിവേഗം കൂടി. വിനോദസഞ്ചാര മേഖല വികസിക്കുന്നതിനും കൂടുതൽ പ്രാദേശിക വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ കൊണ്ട് സാധ്യമായി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ 47,270 കോടി രൂപ ചെലവഴിച്ചു. 46,290 കിലോമീറ്ററിലധികം ഗ്രാമീണ റോഡുകൾ മേഖലകളിൽ നിർമ്മിച്ചു. 12 വർഷത്തിനിടെ 8 പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇതോടെ ഇത്തരം വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ 4,170 കിലോമീറ്ററിലധികം റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിൽ റെയിൽവേ വൈദ്യുതീകരണം 100% കൈവരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങളായ അഷ്ടലക്ഷ്മി വികസനത്തിന്റെ പുതുവഴിയിലാണ്.
1: സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. തിങ്കളാഴ്ച മുതൽ സഭയിൽ ബജറ്റിന്മേൽ പൊതു ചർച്ച നടക്കും. തുടർന്ന് ഈ മാസം 29-30 തീയതികളിൽ ഗ്രാന്റ് ആവശ്യങ്ങൾക്ക് ചർച്ചകളും വോട്ടെടുപ്പും നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ പരിഗണിക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം BB ഗോപകുമാർ അറിയിച്ചു. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി JP നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു. രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതികൾ അവലോകനം ചെയ്ത നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശപ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടപടികളും ആരംഭിച്ചു. വയറിളക്ക രോഗങ്ങൾ തടയാം, ജീവൻ രക്ഷിക്കാം എന്നതാണ് പരിപാടിയുടെ മുദ്രാവാക്യം. കോഴിക്കോട്ടെ നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5ാം ഡിവിഷനിൽ 50 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. ഈ മാസം 21 നടക്കുന്ന NEET UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ടെലിഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലിഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിനുശേഷം വിധി പറയാനായി മാറ്റിവച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിലവിൽ KSEB അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ സമയം 47.22% ജലസംഭരണികളിൽ ഉണ്ടായിരുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ PN പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായനാദിനം ആഘോഷിക്കുന്നു. PN പണിക്കർ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി VD ചന്ദ്രശേഖരൻ നിർവഹിക്കും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽ പരം കുട്ടികൾ വായനാദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 1 മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. വായനാദിന വായനാ പക്ഷാചരണ പരിപാടികളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം രാവിലെ ചാലപ്പുറം ഗവൺമെന്റ് ഗഡ്ബത് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം

0: യ്ക്കും സ്വിറ്റ്സർലാന്റിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഖത്തറിന്റെ വലയിൽ ഗോൾ മഴ പെയ്യിച്ച് കനഡ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി. ഒപ്പം 4 പോയിന്റ് നേടി റൌണ്ട് ഓഫ് 32 യോഗ്യതയും ഉറപ്പാക്കി. സ്റ്റാർ ഗോൾ കീപ്പർ അബു നാഡ കാവൽ നിന്ന ഖത്തർ ഗോൾ മുഖത്ത് കളിയുടെ തുടക്കം മുതൽ തന്നെ കാനഡയുടെ ആക്രമണമായിരുന്നു. 16-ാം മിനിറ്റിൽ ലാറിൻ തുടങ്ങി വെച്ച ഗോൾ വെട്ട ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കിന്റെ ബലത്തിൽ അര ഡസനിലേക്ക് ഉയരുകയായിരുന്നു. പരുക്കൻ കളിയെ തുടർന്ന് 2 താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ടതോടെ 9 പേരുമായാണ് ഖത്തർ മത്സരം പൂർത്തിയാക്കിയത്. ബോസ്നിയയെ 1-4 ഗോളുകൾക്ക് തകർത്ത് കാനഡയ്ക്കൊപ്പം സ്വിറ്റ്സർലൻഡും നോക്കൌട്ട് റൌണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 72-ാം മിനിറ്റ് മുതൽ ഗോളടി തുടങ്ങിയപ്പോൾ പിറന്നത് 5 ഗോളുകൾ. ഇന്നലെ രാത്രി നടന്ന മറ്റൊരു മത്സരത്തിൽ തകർത്ത് കളിച്ചിട്ടും ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ വിജയം നേടാൻ കഴിയാതെ സമനിലയിൽ കുരുങ്ങിയതോടെ സൌത്ത് ആഫ്രിക്കയ്ക്ക് വിലപ്പെട്ട 2 പോയിന്റുകൾ നഷ്ടമായി. തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും പരാജയപ്പെട്ടിരുന്നു.
0: ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇന്ത്യൻ സമയം രാവിലെ 6:00 ആരംഭിച്ചു. രാത്രി 12:00 യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹൈറ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനലിലെത്തി. ന്യൂസിലാന്റിൽ ഉറുഗ്വേയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്തെത്തിയത്. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
1: 7 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9994491.

ഹായ് ഹലോ, നമസ്കാരം നമസ്കാരം. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പുതിയൊരു ദിവസം ദാ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇന്നത്തെ ദിവസം. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു ദിവസം ദായിങ്ങ നല്ലൊരു മോർണിംഗ് ആണ്. ഗുഡ് മോർണിംഗ് എന്ന് പറയാനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് പ്രഭാതം നല്ലൊരു ദിവസം തന്നെയാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. 19-ാം തീയതി വെള്ളിയാഴ്ച മോർണിംഗ് ആണ്. അങ്ങനെ ജൂൺ മാസത്തിലെ 3-ാമത്തെ ആഴ്ചയോടും ഇങ്ങനെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഈ വെള്ളിയാഴ്ച മോർണിംഗിൽ ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സുമായിട്ട് കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇനി എന്താ പറയുക, ഇനിയുള്ള അങ്ങോട്ടുള്ള സമയം നമ്മൾ 1 മണിക്കൂർ സമയം നമ്മൾ അങ്ങോട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ആശംസകൾ അറിയിക്കാനുണ്ട്, വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പം എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗ്രീറ്റിംഗ് കാർഡ്സ്. ഇന്നത്തെ ദിവസം എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, വേറൊന്നുമല്ല കേട്ടോ. ഇന്ന് വായനാ ദിനമാണ് അല്ലേ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വായനാ ദിനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അല്ലേ. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടം തന്നെയാണ്. അതായത് വായനാ ദിനം എന്ന് പറയുന്നത് നമ്മൾ പി എൻ പണിക്കർ എന്ന ആ ഒരു മഹത് വ്യക്തിയെ മറന്നു പോവാൻ പാടില്ല. അത്രയ്ക്കും നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വായനാ ദിന ആശംസകൾ ആദ്യം തന്നെ നൽകുകയാണ് കേട്ടോ. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നൊക്കെ നമ്മൾ ഓർമ്മിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു പി എൻ പണിക്കർ. അപ്പം അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തെ സാക്ഷരതയിലേക്ക് നയിച്ച വലിയൊരു പങ്കുവച്ച എന്താണ് ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നു നമ്മുടെ പി എൻ പണിക്കർ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും പറയണമല്ലോ. അപ്പം എന്തായാലും ഈ ഒരു വായനാ ദിനത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സംസാരിക്കാനുണ്ട്. എല്ലാ വർഷവും നമ്മൾ വായനാ ദിനം ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണല്ലോ. ഇപ്പോൾ റീൽസിൻ്റെ കാലഘട്ടമാണ്, സോഷ്യൽ മീഡിയ വഴിയാണ് എല്ലാം നമ്മുടെ അല്ലേ ആ വിരൽ തുമ്പിലെത്തും എന്ന് പറഞ്ഞാലും നമ്മളൊക്കെ പിള്ളേരോട് പറയുന്നത് എന്താണ്, നീ ഒരു ബുക്ക് എടുത്ത് വായിക്കുക അല്ലെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിക്കുക, വായനാശീലം വളർത്ത് എന്നായിരിക്കും. എത്ര ടെക്നിക്കലി അങ്ങ് സെറ്റായിട്ട് നിൽക്കുന്ന ആൾ പോലും പറയുന്നത് വായിക്കൂ വായിക്കൂ വായിക്കൂ. എന്തുകൊണ്ടായിരിക്കും ഇത്രയൊക്കെ ഫെസിലിറ്റി നമ്മുടെ ചുറ്റും ഉണ്ടായിട്ട് നമ്മൾ വായിക്കാൻ പറയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എല്ലാം വേണ്ട എല്ലാ അറിവുകളും സോഷ്യൽ മീഡിയ വഴിയോ ഫോൺ വഴിയോ ഒക്കെ കിട്ടും. പക്ഷേ നമുക്ക് വിവേകം കിട്ടണമെങ്കിൽ നമ്മൾ വായിക്കണം, നമ്മൾ ചിന്തിക്കണം അല്ലേ. അക്ഷരങ്ങൾ കൂട്ടി നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഓരോരോ എന്താ പറയുക, ശബ്ദമില്ലാത്ത ലോകത്ത് ഒരുപാട് കഥകളും ഒരുപാട് കാര്യങ്ങളും നടക്കുന്നത് കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ശബ്ദമില്ലാതെ നമ്മൾ മറ്റു ലോകത്തേക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്ന വായന എന്ന മാധ്യമം എല്ലാവരും ഒരുപോലെ ഒപ്പം ചേർക്കുക. ഒരിക്കലും ഇതിപ്പോൾ ആദ്യ വഴികൾ ഉപേക്ഷിക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി റേഡിയോ മാക്ബാസ്റ്റിൻ്റെ വക എല്ലാവർക്കും നല്ലൊരു വായനാ ദിനത്തിൻ്റെ ആശംസ അങ്ങോട്ട് തരുകയാണ്. ആൻഡ് ഇനി എനിക്ക് പറയാനുള്ളത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആരംഭിക്കുമ്പോൾ വായനാ ദിനമല്ലേ, പണ്ട് വായിച്ച ഏതെങ്കിലും ഒരു ബുക്ക് ഓർമ്മയില്ലേ, അല്ലെങ്കിൽ ആദ്യമായിട്ട് വായിച്ച ഒരു ബുക്ക് ഓർമ്മയില്ലേ, അത് ഏതാണെന്ന് പറയാനായിട്ട് വിളിക്കുക കേട്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ബുക്ക് നല്ലതാണ്, അത് വായിച്ചാൽ നല്ല രസമാണ്, അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു ബുക്കുണ്ടല്ലോ, അതേതാണെന്ന് പറയാനും വിളിക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ പുസ്തകങ്ങളുമായിട്ടുള്ള എന്താ പറയുക, ആ ഒരു ആത്മബന്ധം പങ്കുവെക്കാനും ഇന്നത്തെ ദിവസം നമുക്ക് വിളിക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പറാണ് 0469-27-3-0-3-3. അപ്പോൾ ഈ വിശേഷ ദിവസങ്ങളുള്ളവർക്കെല്ലാം ആദ്യം തന്നെ നല്ലൊരു ആശംസ തരുകയാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സ് ആരംഭിക്കുകയാണ്. ഗ്രീറ്റിംഗ് കാർഡ്സിൽ ആദ്യത്തെ പാട്ടിലേക്ക് കടക്കുകയാണ്. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ബാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: പൊരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: കനം കുറഞ്ഞ പൊരുക്കങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരാളുണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ, ഗുഡ് മോർണിംഗ് അനിൽ ചേട്ടൻ. അപ്പൊ ഇന്ന് വായനാ ദിനമാണ്. ആദ്യം തന്നെ വായനാ ദിനത്തിന്റെ ആശംസ ഞാൻ അങ്ങോട്ട് തരുവാണ്. ആണ്, ഓക്കെ. അപ്പൊ എന്താണ് ഇന്ന് വായനാ ദിനമായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടി എന്തെങ്കിലും ഉണ്ടോ വായനശാലയില്?
1: പ്രത്യേകിച്ച് പരിപാടി ഇതിന് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ആശാരൊക്കെ സ്കൂളിൽ പോലെ. അപ്പം പരിപാടി ഞായറാഴ്ചത്തേക്ക് മാറ്റി വെച്ചു.
0: ഓക്കെ, അപ്പോ എന്താണ്
1: വായനശാല?
0: എന്തോ
1: ഗ്രാമീണ വായനശാല എന്ന പേര്.
0: ഗ്രാമീണ വായനശാല, ഓക്കെ. എന്താണ് ഇന്നത്തെ ആശംസ?
1: ഇന്ന് ആശംസ മൂന്ന് പേർക്ക്. ഒന്ന് എന്റെ ഫ്രണ്ട് ഷീജ ചേച്ചിയുടെ മോൻ അപ്പൂന്റെ ബർത്ത്ഡേ, എന്റെ ഫ്രണ്ട് സുനീഷിന്റെ ജയന്റെയും ബർത്ത്ഡേയാണ്. ശരിക്കുള്ള പേര് ജയവാലൻ എന്നാണ്. ഞങ്ങൾ ഇവിടെ ജയൻ ജയവാലെന്ന് വിളിച്ച് ജയൻ എന്നാക്കിയതാണ്.
0: ഓക്കെ,
1: രണ്ടുപേർക്കും ബർത്ത്ഡേ ആശംസ. പിന്നെ വയനാട് ദിനത്തിന്റെ ആശംസ. പിന്നെ അപ്പൂസിനും അവരുടെ കഥക്കുട്ടിയും ദൈവക്കുട്ടിക്കും നല്ല ഡേ വിഷ്.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അനിൽ ചേട്ടനായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും അനിൽ ചേട്ടൻ പറഞ്ഞ എല്ലാവർക്കും നല്ലൊരാശംസ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വായനശാലയുടെ കാര്യമൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ നാട്ടിലും കാണുമല്ലേ ഒരു വായനശാല. നമ്മൾ പോയില്ലെങ്കിലും നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങ് ചെല്ലും. നമ്മൾ ഡെയിലി വായനശാലയിൽ പോകുന്ന ആളായിരിക്കില്ല, എങ്കിലും നമ്മളൊരു ഫങ്ഷനൊക്കെ വരുമ്പോൾ പോവും. അങ്ങനെ എനിക്കുണ്ട് ഒരു പരിപാടി. അപ്പം എന്തെങ്കിലും നമ്മുടെ കൂടെ അടുത്തൊരാളുണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ് അപർണ മോളെ.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
2: ലീന ചേച്ചിയാണ്.
0: ആ ലീന ചേച്ചി, എന്നാ ഉണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ?
2: ആ സുഖായിട്ടിരിക്കുന്നു മോളെ,
0: സുഖായിട്ടിരിക്കുന്നു.
2: അപ്പൊ ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്.
0: ആ
2: മോളൊക്കെ അറിയാം, കഴിഞ്ഞ പ്രാവശ്യം മോള് തന്നെയായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നത്. ലീല എന്ന് വിളിക്കുന്ന കുഞ്ഞുണ്ണി.
0: ആ യെസ്, റേഡിയോയുടെ അടുത്ത് വന്ന് ഇങ്ങനെ കേൾക്കാനായിട്ട് നിൽക്കും എന്ന് പറഞ്ഞല്ലേ.
2: അത് തന്നെ. അതെ അതെ.
0: ഓക്കെ, എന്തേ കുഞ്ഞുണ്ണി? എന്തേ
2: കുഞ്ഞുണ്ണിയുടെ പത്താമത്തെ ബർത്ത്ഡേയാണ്.
0: ഓക്കെ, കുഞ്ഞുണ്ണിക്ക് നല്ലൊരു ആശംസ കൊടുത്തേക്കട്ടോ.
2: ഓക്കെ, പള്ളി പോയിരിക്കുകയാണ് അവര്.
0: ഓക്കെ ചേച്ചി, അപ്പൊ കുഞ്ഞുണ്ണിക്ക് നല്ലൊരു പിറന്നാൾ ആശംസ കൊടുത്തേക്കാം. ഓക്കെ
2: ഓക്കെ ഓക്കെ, താങ്ക് യു. വളരെ മോള് സുഖായിട്ടിരിക്കുന്നോ?
0: സുഖായിട്ടിരിക്കുന്നു. അപ്പൊ വായനാദിനായിട്ട് എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കാൻ പരിപാടി ഉണ്ടോ ഇന്നത്തെ ദിവസം?
2: വായനാശീലം വളരെ കുറവാണ്.
0: വളരെ കുറവാണ്. അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ തുടങ്ങും അല്ലേ? ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം
2: കേട്ടോ.
0: ഓക്കെ, അപ്പൊ എന്തെങ്കിലും കുഞ്ഞുണ്ണിയുടെ പിറന്നാളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. കാരണം കഴിഞ്ഞ വായനാ ദിനവും ഞാൻ തന്നെയായിരുന്നു കുഞ്ഞുണ്ണിയുടെ പിറന്നാള്. എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി വിളിച്ചിട്ട് ഇങ്ങനെ ആശംസ കേൾക്കാനായിട്ട് റേഡിയോയുടെ അടുത്ത് തന്നെ മോൻ നിൽക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഒരിക്കൽ കൂടി നല്ലൊരു പിറന്നാൾ ആശംസ കുഞ്ഞുണ്ണിക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ഉണ്ടായിട്ട് അടുത്ത പിറന്നാളെ ഞാൻ തന്നെയായിരിക്കട്ടെ ആശംസ പറയാനായിട്ടൊന്ന്. ഓക്കെ, എന്തായാലും കുഞ്ഞുണ്ണിക്കും നല്ലൊരു പിറന്നാൾ ആശംസ ഒരിക്കൽ കൂടി കൊടുത്തുകൊണ്ട് അടുത്തൊരു കോളറിലേക്ക് പോവുകയാണ്. ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
3: ഗുഡ് മോർണിംഗ് മോളെ, ഞാൻ അമ്പിളി ചേച്ചിയാണ്.
0: അമ്പിളി ചേച്ചി, എന്നാ ഉണ്ട് വിശേഷം?
3: സുഖമായിട്ട് പോകുന്നു.
0: സുഖമായിട്ട് പോകുന്നു. എല്ലാവർക്കും കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഒരു ഇഷ്ടമുള്ള ബുക്ക്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാം. അമ്പിളി ചേച്ചി, ഇഷ്ടമുള്ളൊരു ബുക്ക് ഏതാ?
3: ബുക്കൊക്കെ വായിക്കാറുണ്ട്.
0: കുറച്ചുകൂടി നോവലായിരിക്കും. പണ്ടത്തെ വാരികയിലൊക്കെ
3: പണ്ട് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുമ്പോഴേ വാരികയൊക്കെ വാങ്ങിച്ച് ബുക്ക് പൊതിയുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ വായിക്കും. ഒരെണ്ണം മേടിച്ചിട്ട് എല്ലാ ബുക്കും പൊതി, എന്നിട്ട് എല്ലാ ആഴ്ചയിലും അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അമ്മ കണ്ടു
0: ചോദിച്ചു. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും വായനാ ദിനത്തിന്റെ ആശംസകൾ ഞാൻ അങ്ങോട്ട് തരാണ് കേട്ടോ. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും അമ്മിളി ചേച്ചിയാണ് പറഞ്ഞത്. അമ്മിളി ചേച്ചി, ആ പറഞ്ഞ കാര്യം എനിക്ക് ഇഷ്ടമായിട്ടോ. പണ്ട് ഈ വാരികയൊക്കെ വായിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അമ്മ അറിയാതെ വായിക്കാനായിട്ട് ഇത് മേടിച്ചിട്ട് ബുക്ക് പൊതിഞ്ഞു വെക്കും. അപ്പൊ അമ്മ ശ്രദ്ധിക്കില്ലല്ലോ, എന്നാ ബുദ്ധി അല്ലേ. അപ്പൊ എന്തായാലും അമ്മിളി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഒരിക്കൽ കൂടി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും നല്ലൊരു ആശംസ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശംസുദിനിക്കയാണ്, എനിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാൻ അങ്ങ് കൊടുക്കുകയാണ്. വിജി ചേച്ചി നമുക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചിക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് അങ്ങോട്ട് തരാണ്. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ, ഹലോ,
4: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
4: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
0: നല്ല വിശേഷം. ഇന്ന് ഞാൻ ഈ കോള് പ്രതീക്ഷിച്ചിരുന്നു. സിറാജേട്ടൻ, അതെ, വായനാ ദിനത്തിന്റെ ആശംസകൾ.
4: വളരുക, ചിന്തിച്ച് വിവേകം നേടുക.
0: തീർച്ചയായും.
4: ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക്, അറിവില്ലായ്മയിൽ നിന്നും വലിയ തിരിച്ചറിവിലേക്കുമുള്ള ഒരു മനോഹരമായ ഒരു തീർത്ഥാടനമല്ലേ വായന?
0: അതെ അതെ.
4: കാലമായിക്കാത്ത കാവ്യങ്ങളും ജീവിതം പറയുന്ന കഥകളും നെഞ്ചിലേറ്റി അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വായനാ ദിനാശംസകൾ നേരുന്നു. കൂടെ അപർണമോൾക്ക്.
0: താങ്ക് യു ചേട്ടൻ. അപ്പോ നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്ക് ഏതാ? നല്ലൊരു ബുക്ക്, ഇത് നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് തോന്നിയിട്ടുള്ള ഒരു ബുക്ക് പറഞ്ഞു.
4: അങ്ങനെ പറയുകയാണെങ്കിൽ എത്രയോ പുസ്തകങ്ങൾ ഉണ്ട് പറയാനേ.
0: നല്ല ഒരു കുഞ്ഞു ബുക്ക് ഒരെണ്ണം പറഞ്ഞു.
4: എന്നാലും ഒരു ഒരു തുടക്കക്കാർക്ക് വായിച്ച് വായനാ ലോകത്തേക്ക് വരാന് എപ്പോഴും നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങളാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതിലിഷ്ടപ്പെട്ട ഏതെങ്കിലും പുസ്തകം വായിച്ചു തുടങ്ങി നമുക്ക് ആ വായനയിലേക്ക് അങ്ങനെ കയറി വരാം.
0: ഓക്കെ, അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങളാണ് ചേട്ടൻ സജസ്റ്റ് ചെയ്യണം അല്ലേ?
4: പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്, കാരണം എന്റെ കളക്ഷനിൽ തന്നെ എത്രയോ പുസ്തകങ്ങളുണ്ട്. എനിക്കെല്ലാം പ്രിയപ്പെട്ടാണ്.
0: ആണ്. ഓക്കെ ഏട്ടാ, അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഒരു പുതിയ ബുക്ക് വായിക്കാൻ തുടങ്ങി.
4: ആശംസകൾ നേരുന്നു.
0: ഓക്കെ ഏട്ടാ, ചേട്ടൻ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് സിറാജേട്ടനായിരുന്നു. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകങ്ങളാണ് തുടക്കക്കാർക്ക് അത്യാവശ്യം നല്ല ബുക്ക് എന്നൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സജഷനൊക്കെ ചേട്ടൻ തന്നിട്ടുണ്ട്. ചേട്ടൻ ഒരുപാട് ബുക്കൊക്കെ വായിക്കുന്ന ആളാണ്. ബുക്സിൻ്റെ ഫോട്ടോസൊക്കെ ഇടയ്ക്ക് നമുക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വായനാ ദിനത്തിൻ്റെ ആശംസയാണ് ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. ചേട്ടനും ഒരിക്കൽ കൂടി നല്ലൊരു വായനാ ദിനത്തിൻ്റെ ആശംസ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. പൂവിൻ്റെ ചുവപ്പിന് ഹൃദയത്തിൻ്റെ നിറമാണ്, പ്രതിസന്ധികളുടെ വേനലിന് വാടാതെ വിരിഞ്ഞു നിൽക്കാൻ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ ഏത് മരുഭൂമിയിലും നമുക്ക് പുഞ്ചിരിയോടെ നിൽക്കാം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ടി അഷറഫ്, വെസ്റ്റ് കൈപ്പുറം. അഷറഫിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. സ്നേഹം മനുഷ്യനെ തകരാതെ തളരാതെ പിടിച്ചു നിർത്താൻ വേണ്ട ഒരു മരുന്നാണ് സ്നേഹം. അത് ഹൃദയം കൊണ്ട് മാത്രം കൊടുക്കുക, ഹൃദയം കൊണ്ട് മാത്രം സ്വീകരിക്കുക. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മ ചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. വാക്കുകൊണ്ട് പരിഹരിക്കാനാവുന്ന പ്രശ്നങ്ങൾ വാശി കടന്നുകൂടിയാൽ തോൽക്കുന്നത് പ്രശ്നങ്ങളല്ല, മറിച്ച് പ്രിയപ്പെട്ട ബന്ധങ്ങളാണ്. ശുഭദിനം. സുപ്രഭാതം. ശുഭദിനം വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേണുഗോപാൽ ചേട്ടനാണ് കിടങ്ങറയിൽ നിന്ന് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, എന്തായാലും അടുത്തൊരു മെസ്സേജിലേക്ക് കൂടി പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് നോക്കുകയാണെങ്കിൽ, നല്ല കപ്പയും മുളകിടിച്ചതും ഉള്ളിച്ചമ്മന്തിയൊക്കെ വെച്ചിട്ടൊരു ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ കൊതിപ്പിക്കാനായിട്ട് നമ്മുടെ ലേഖ ചേച്ചിയാണ് കേട്ടോ അയച്ചിട്ടുള്ളത്. അമ്മേ, കപ്പയൊക്കെ കഴിക്കാൻ തോന്നുന്നു ഇത് കണ്ടപ്പോൾ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തരുകയാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇനി നമുക്കൊരു പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. ഒരു പാട്ട്, ഒരു കുഞ്ഞു പാട്ടിലേക്ക് പോകാം. ഞാൻ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിരെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447994491. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. കനം കുറഞ്ഞ പൊരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
3: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
4: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
2: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ്. സമയം 7 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. ഈ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നത് വായനാ ദിനത്തെ കുറിച്ചാണ് കേട്ടോ. കുറച്ച് മുമ്പ് സിറാജേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങളെ കുറിച്ച്. എനിക്ക് ഒരുപാട് ഇവ എല്ലാ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമല്ലോ അല്ലേ. അപ്പോൾ പലരായിട്ടും ഒരു കണക്ഷൻ, ഇപ്പോൾ സിറാജേട്ടൻ പറഞ്ഞ പോലെ ഒരു എഴുത്തുകാരനെയായിട്ട് നമുക്കൊരു കണക്ഷൻ തോന്നുമല്ലോ. അങ്ങനെ ഒരുപാട് ഒരുപാട് എഴുത്തുകാരുണ്ട്. അതിൽ ഒരാളാണ് കെ ആർ മീര. ഞാൻ ആദ്യമായിട്ട് ആളുടെ ഒരു ബുക്ക് വായിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാച്ചാരാണ്. ആരാച്ചാരെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു ആരാച്ചാർ. അതങ്ങ് വായിച്ചൊരു പകുതി ആയപ്പോൾ പിന്നെ എനിക്ക് അത് വെക്കാനേ തോന്നുന്നില്ല. കാരണം അത്രയ്ക്കുണ്ട്, നമുക്ക് അങ്ങനെ നമ്മളെ പിടിച്ചെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ബുക്കിലുണ്ട്. ആ ഒരു സ്ട്രീറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു കഥകൾ പറയുന്ന എല്ലാം നമുക്കിങ്ങനെ എന്താ പറയുക, സ്മെല്ല് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൽ പറയുന്ന പോലെ ശ്മശാനത്തിൻ്റെ മണം, അങ്ങനെ അങ്ങനെ അങ്ങനെ ഗംഗയുടെ തീരത്തുള്ള ആ ഒരു സ്മെല്ല്, അതെല്ലാം നമുക്കിങ്ങനെ വായിച്ച് നമുക്ക് എന്താ പറയുക, ഉള്ളുകൊണ്ട് മനസ്സിലാകുന്ന രീതിയിലാണ് കേട്ടോ ആ ഒരു ബുക്ക്. അതുപോലെയാണ് കുറേ ബുക്കുകളുണ്ട്. എന്നാൽ ഞാൻ വലിയ രീതിയിൽ വായിക്കുന്ന ഒരാളല്ല. അപ്പോൾ നന്നായിട്ട് വായിക്കുന്നവർക്ക് ഇതുപോലെ അനുഭവങ്ങളുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. ലാജോ ജോസിൻ്റെ ഒരു കോഫി ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട് കേട്ടോ. അത് നൈസ് ബുക്കാണ്. കാരണം ഇങ്ങനെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചൊക്കെ വായിക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബുക്കുകൾ. പിന്നെ നോക്കുകയാണെങ്കിൽ റിയൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള സ്റ്റോറി കേസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കൂടുതൽ ഈ എന്താ പറയുക, പോലീസിലേക്കൊക്കെ നോക്കുന്ന ഒരു കൂടുതൽ വായിക്കുന്ന അല്ലെങ്കിൽ റെഫർ ചെയ്യുന്ന ഒരു ബുക്ക് കൂടിയാണ് ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഉമാദത്തൻ സാറിൻ്റെ ഓർമ്മക്കുറിപ്പാണ്. നൈസ് ബുക്കാണ്, ഒരു രക്ഷയില്ല. ഓരോ കേസ് പഴയ കേസുകളാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കേസുകളോ പ്രശ്നങ്ങളോ ഒന്നും അല്ല അതിൽ പറയുന്നത്, പഴയ കാര്യങ്ങളാണ്. എങ്കിലും ആ ഒരു കേസ് തെളിയിക്കുന്ന രീതികൾ, ആ കേസിൻ്റെ ഒരു സ്വഭാവം, അതെല്ലാം ഒരു എന്താ പറയുക, ഒരു പോസ്റ്റ്മോർട്ടം എങ്ങനെയാണ് അല്ലെങ്കിൽ അതിനുശേഷം ഒരു സർജൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യുന്നത്, അതൊക്കെ ഇങ്ങനെ ഭയങ്കര വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ അത്. അതും പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. ഇതൊക്കെയാണ് എൻ്റെ ബുക്കിൻ്റെ സജഷൻ. ഇനി നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും നല്ല ബുക്കൊക്കെ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനും വിളിക്കാട്ടോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04-699-73333. ആൻഡ് നമ്മൾ ഇനി ഒരു മെസ്സേജിലേക്ക് പോവുകയാണ്. പുത്തൻ പ്രഭാതം നമ്മുടെ മുന്നിലുണ്ട്. പഴയ ചിന്തകളെ കാറ്റിൽ വിടൂ, ഇന്ന് പുതുതായി തുടങ്ങാം. പുഞ്ചിരിയോടെ പ്രത്യാശയോടെ മനസ്സ് നിറച്ച് ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. സുലൈ ചേട്ടന് നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ ഞാൻ അങ്ങോട്ട് തരികയാണ്. നല്ലൊരു കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ, നല്ല നല്ല വാർത്തകളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കട്ടെ എന്നും പറയുകയാണ്. ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ രക്തബന്ധങ്ങളല്ല. നമ്മളൊന്ന് തളർന്ന് നിൽക്കുമ്പോൾ രക്തബന്ധമാണോ എന്ന് പോലും നോക്കാതെ നമ്മുടെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നതാണ് ബന്ധങ്ങൾ. സ്നേഹപൂർവ്വം സുപ്രഭാതം നേരുന്നു, ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് അപ്പൂസ് കുട്ടി, ഗുഡ് മോർണിംഗ്. കുഞ്ഞുണ്ണിക്ക് ഹാപ്പി ബർത്ത്ഡേ. ദീപക്കുട്ടി, അമൃത കാർത്തിക്കുട്ടി, റേഡിയോ ഫാമിലി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനിൽ ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. കുഞ്ഞുണ്ണിക്ക് നല്ലൊരു പിറന്നാൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് കേട്ടോ. വിട്ടുപോകാൻ ഒരു അവസരം കിട്ടുമ്പോൾ തനിച്ചാക്കി പോകുന്നവരല്ല. വിട്ടുപോകാൻ അവസരങ്ങൾ ഏറെ ഉണ്ടായിട്ടും തേടി വന്ന് കൂടെ നിൽക്കുന്ന മനുഷ്യരാണ് നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ മനുഷ്യർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ സുഹൃത്തുക്കൾക്കും സുപ്രഭാതം, ശുഭദിനം. നാനാ നാരായണ ചേട്ടനാണ് ഏറ്റുമാനൂരിൽ നിന്ന് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാരായണ ചേട്ടൻ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു നല്ല മനുഷ്യനെ ഏറ്റവും വേണ്ട അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റൊരാളുടെ അവസ്ഥയെ അറിയുക എന്നതാണ്. അയാളുടെ അവസ്ഥയറിഞ്ഞ് അയാളോട് പെരുമാറുക എന്നതാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് പ്രേമചേച്ചിയാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രേമചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. സുലഭചേച്ചി നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ മെസ്സേജ്, ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് നമുക്ക് അയച്ചിട്ടുണ്ട്. അതും ഞാനിവിടെ കൈമാറുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ്, ഹായ് അപർണക്കുട്ടി, എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അനിത ചേച്ചിയാണ് കേട്ടോ അയച്ചിട്ടുള്ളത്. അനിത ചേച്ചിക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഗുഡ് മോർണിംഗ് അപർണക്കുട്ടി, ഞാൻ ഷീബ കുമരകം. കുഞ്ഞുണ്ണിക്ക് ഹാപ്പി ബർത്ത്ഡേ ആശംസ. എല്ലാവർക്കും ഒരു വായനാ ദിനത്തിൻ്റെ ആശംസ നേരുന്നു. ഞാനും പണ്ട് വൈക്കം ബഷീറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പിന്നെ വാരികകൾ, മനോരമ, മംഗളം, കന്യക, ചെമ്പകം, കൺമണി, പൈങ്കിളി കഥകൾ സ്ഥിരമായി വായിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും ചെറുകഥ
കഥകൾ വായിക്കാറുണ്ട്. സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്ന ദിയയും ഡിയോണും സൗഹൃദവാണി കൂട്ടുകാർക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കിടക്കാച്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശിവചേച്ചിയാണ്, ശിവചേച്ചിക്കും അതുപോലെ തന്നെ ദിയ കുട്ടിക്കും ഡിയോൺ കുട്ടനും നല്ലൊരു കിടക്കാച്ച ദിവസം ഞാനും ആശംസിക്കുകയാണ്. ചേച്ചി പറഞ്ഞ പോലെ അല്ലെ, പണ്ട് ഒരുപാട് നോവൽസ് ഒക്കെ വായിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ആ ഒരു കാലഘട്ടമായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു എന്താ പറയുക ഇതങ്ങൾ മാറിപ്പോയി. ഓരോ ടൈമിലും ഓരോ രീതിയാണല്ലോ. പിന്നീട് നമ്മൾ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ മാറിപ്പോവായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ പ്രായത്തിന് കുറച്ചുകൂടി മുമ്പുള്ള തലമുറ അവർ ഏറ്റവും കൂടുതൽ ഈ വാരിക ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ സാറ് പറയുന്നത്. അതായത് ഇത് വീക്കിലി ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോഴത്തേക്കും ആദ്യം ഇത് ആരെങ്കിലും ഒരാൾ, ഇപ്പോൾ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒരാൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരോട് ചോദിക്കും, ആ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കേട്ടോ എന്നുള്ള രീതിയിൽ. അത് രസമുള്ളതായിരിക്കും അല്ലേ. എനിക്കത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ കേൾക്കുമ്പോൾ ഭയങ്കര രസം തോന്നും. ആ ഒരു ഷെയറിങ് അതുപോലെ തന്നെ അതൊക്കെ വായിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. നമുക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു സീരീസൊക്കെ കാണുകയാണെങ്കിൽ കൂടി ഒരു എപ്പിസോഡ് വരാനായിട്ട് ഒരു 2-3 ദിവസം ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല, നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ. സീരീസൊക്കെ ഒരുപാട് എപ്പിസോഡ് ഒരുമിച്ചിരുന്ന് കാണുന്നവരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എന്തായാലും അതിനൊക്കെ ഇടയിൽ ഒരു കഥയുടെ ബാക്കി വേണ്ടി ഒരാഴ്ച കാത്തിരിക്കുക എന്നൊക്കെ പറയുന്നത് രസമുള്ള കാര്യമാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ അങ്ങ് അതൊക്കെ അങ്ങോട്ട് വീണ്ടും അനുഭവിക്കാൻ പറ്റുമോ, ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല വീണ്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ എന്തായാലും ആ ഒരു പഴയ കാലം അല്ലെ എല്ലാവർക്കും ഭയങ്കര മനോഹരമായിട്ടായിരിക്കും. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അപർണ മോളെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗീതചേച്ചിയാണ് ചുമത്രയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗീതചേച്ചിക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും അങ്ങോട്ട് തരുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ചെറിയ പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. അപ്പോൾ പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, വായനാദിനമാണ്. വായനാദിനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും സംസാരിക്കാനില്ലേ, സംസാരിക്കാനുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. 0469 2703333. ഇതാണ് നമ്മുടെ നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0469 2730333. അപ്പോൾ എന്തായാലും നമുക്കൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. പാട്ട് ഇതാ വരുന്നു.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് അതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സ് തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. നമുക്ക് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് അപർണ. അപർണ ചോദിച്ചില്ലേ നിങ്ങൾ വായിച്ച പുസ്തകം ഏതാണെന്ന്. വായനയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്, പക്ഷേ സമയക്കുറവ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ഇപ്പോൾ വായനാശീലം. കുറച്ച് നാൾ മുന്നേ വായിച്ച പുസ്തകമാണ് വലതുവശത്തുള്ളത്. അത് കഴിഞ്ഞ് വായിക്കാൻ തുടങ്ങിയ പുസ്തകമാണ് മോഹന്റെ ഒരിക്കൽ എന്ന പുസ്തകം. അത് ഭയങ്കര രസമുള്ള ബുക്കാണ് കേട്ടോ. എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈനൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ഇതൊക്കെ കേട്ടപ്പം. പക്ഷെ വായിക്കണം എന്ന് നോക്കുന്നു. ഓക്കെ, ലളിത അന്തർജനത്തിൻ്റെ മകനാണ്. അതും ഇതുവരെ വായിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. മൊബൈലാണ് ഇപ്പോൾ. ഓക്കെ, അതിനിടയിൽ ചേച്ചി ഫോട്ടോ അയച്ചു തന്നു കേട്ടോ. ഓക്കെ, അതും ഇതുവരെ വായിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല.

മെസ്സേജിലേക്ക് പോവാണ്. അപർണ ഉണരും ഈ ഗാനം സൂപ്പർ. ഇന്ന് സംസാരം കുറവ്, പരസ്യം കൂടുതൽ, എന്ത് ചെയ്യാനാ ചേച്ചി? അങ്ങനെയൊക്കെ പോകുന്നു. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഇന്ന് വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക, നല്ലത് വായിക്കുക, ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കട്ടെ. സുപ്രഭാതം എല്ലാവർക്കും, വായനാ ദിനാശംസകൾ. അപർണക്കുട്ടിക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും എൻ്റെ കാതോരം ഗ്രൂപ്പിലുള്ള മുത്തുമണികൾക്കും, സുലഭക്കുട്ടി, കുമാരി, ശ്യാമള, സുരേഷ്, സുനിൽ ഓതറ, അനിൽ, വിജയമൻ ചീച്ചി, മോഹൻ ചേട്ടൻ, ലതിക ടീച്ചർ, എല്ലാവർക്കും ഇത്തിരി ദൂരത്ത് നിന്ന് ഒത്തിരി സ്നേഹത്തോടെ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നദീർത്തയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നദീർത്തയ്ക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വായനാദാനത്തിൻ്റെ ആശംസകൾ ഞാൻ തരാണ്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ജു ചീച്ചി പ്ലാങ്കൺമൺ അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് സ്ഥലപ്പേര് കറക്റ്റ് കിട്ടിയില്ല. റാന്നി, മഞ്ജു ചീച്ചി റാന്നി ഒരു പിക്ചർ അയച്ചു തന്നിട്ടുണ്ട്. മോൻ എന്താ പറയുക, വായനാദിനത്തിന് തയ്യാറാക്കിയൊരു പോസ്റ്ററാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു ട്രീ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ശിഖരങ്ങളൊക്കെ ബുക്കായിട്ടാണ് വരച്ച് വെച്ചിരിക്കുന്നത്. നൈസായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പം എന്തെങ്കിലും നല്ലൊരു ആശംസ ഞാൻ അങ്ങോട്ട് തരുകയാണ് ചേച്ചിക്കും, അതുപോലെ തന്നെ മോനും. മോൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് കൂടി പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഏതൊരു കാര്യവും നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. പരിഹസിക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും ചെവിക്കൊള്ളാതിരിക്കുക. അവർക്ക് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. നമ്മുടെ റേഡിയോ കൂട്ടുകാർക്കും എല്ലാ ആശംസകൾ. അമൃതക്കുട്ടി, ദീപക്കുട്ടി, അപർണക്കുട്ടി ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിചേച്ചിയാണ് കേട്ടോ, മിനിചേച്ചിക്കും നല്ലൊരു ആശംസ ഞാൻ അങ്ങോട്ട് തരാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. സുപ്രഭാതം. നന്മ നിറഞ്ഞൊരു പുലരി പ്രിയ ബ്രേക്ക്ഫാസ്റ്റിന് നേരുന്നു. മനസ്സിൽ കുളിർമയേകുന്ന ചിന്തകളും ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയവും ഈ ദിവസവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ലോകം എത്ര തിരക്കുള്ളതായാലും സ്വന്തം സന്തോഷത്തിനായി അല്പസമയം കണ്ടെത്താൻ മറക്കരുത്. സ്നേഹവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ. സുപ്രഭാതം. സ്നേഹപൂർവ്വം അങ്ങ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജയങ്കർ സലിത എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജയങ്കർ ഏട്ടനും ഫാമിലിക്ക് നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ ഞാനും അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് അപർണ. അടുത്ത വീട്ടിൽ നിന്നും കടം വാങ്ങി മനോരമ, മംഗളം തുടങ്ങിയ ആഴ്ചപ്പതിപ്പുകൾ വായിച്ച കൗമാരം, ഓർമ്മകൾ. ഏഴ് അംഗങ്ങളുള്ള വീട്ടിൽ നിന്ന് 3 അംഗങ്ങൾ മാത്രമുള്ള വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞ് എത്തിയപ്പോഴുണ്ടായ ഏകാന്തത വിരസതയും മാറ്റാൻ പരന്ന വായനാശീലം തുടങ്ങുകയായിരുന്നു ഞാൻ. ഭർത്തൃവീട്ടിൽ പത്രത്തിന് പുറമെ റേഡിയോയും ഉണ്ടായിരുന്നു. വീടിന് തൊട്ടടുത്തുള്ള ലൈബ്രറി സെക്രട്ടറി ആയിരുന്ന ഭർത്താവ് വായിക്കാൻ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തന്നിരുന്നു. അന്ന് തുടങ്ങിയ വായനാശീലമാണ് മാറ്റമില്ലാതെ ഇന്നും തുടരുന്നു. വായനാ ദിനാശംസകൾ, ലൂസി ആന്റണി കടവന്ത്ര. ലൂസി ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും വായിക്കുക, ഒരുപാട് കാര്യങ്ങൾ വായിക്കുക കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് അപർണ. അർജന്റീന ടീം ഇന്നൊരു ആശംസ കൊടുത്തേക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, അദീപു ചേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടീമാണ് അർജന്റീന. അർജന്റീനയ്ക്ക് നല്ലൊരു ആശംസ ഞാനിവിടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ദീപു ചേട്ടനും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ ഇങ്ങോട്ട് തരുകയാണ്. ഗുഡ് മോർണിംഗ് മോളെ. ഒരുപാടൊന്നും വായിച്ചിട്ടില്ല, എന്നാലും വായിച്ചതിൽ വെച്ച് കൂടുതൽ ഇഷ്ടം തോന്നിയത് ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പം ഒരു ഓക്കെ

ആ മെസ്സേജ് എൻ്റെ കൈ തട്ടി പോയിട്ടോ, ഞാനത് തപ്പുവാണ് ഒരുപാട് മെസ്സേജിനിടയിൽ. ഓക്കെ, ഞാൻ അത് തപ്പി എടുത്ത് വായിക്കുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മോളെ, വായനാശീലം എന്ന് വെച്ചാൽ വായിച്ചു വളരുക എന്നാണ്. ഡിയോൺ കുട്ടനും ദിയമോൾക്കും നല്ലൊരു ആശംസ ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അയച്ചൊരു ലേഖ ചേച്ചിയുടെ മെസ്സേജായിരുന്നു, ഞാനിവിടെ തപ്പി നോക്കുകയാണ്. പൈ മിസ്റ്റേക്ക്, അതെങ്ങോട്ടോ പോയി, ഞാനതാണ് കേട്ടോ തപ്പുന്നത്. യെസ് യെസ് കിട്ടി കിട്ടി. ഓക്കെ, അല്ലേ ചേച്ചി മെസ്സേജ് അയച്ചപ്പോൾ എനിക്കത് കിട്ടി. ഓക്കെ, ഗുഡ് മോർണിംഗ് മോളെ, ഒരുപാടൊന്നും വായിച്ചിട്ടില്ല, എന്നാലും വായിച്ചതിൽ വെച്ച് കൂടുതൽ ഇഷ്ടം തോന്നിയത് ആൻ ഫ്രാങ്ക്ലിൻ്റെ എന്തായിരുന്നു ഡയറി കുറിപ്പുകൾ, ആൻ ഫ്രാങ്ക്ലിൻ്റെ ഡയറി കുറിപ്പുകളാണ് കേട്ടോ. നൈസ് ബുക്കാണ് കേട്ടോ, എനിക്ക് വായിക്കണമെന്നുണ്ട്, പക്ഷേ ഇതുവരെ വായിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വലിയ ടെസ്റ്റ് ആയിരുന്നു, അതിനകത്ത് വെച്ച് മനോരമയും മംഗളവും വായിക്കുന്നു. വീട്ടിലാരെങ്കിലും കണ്ടാൽ കീറിക്കളയും, നല്ല അടിയും കിട്ടും. പിന്നെ കുഞ്ഞുണ്ണിക്ക് ബർത്ത്ഡേ ആശംസകൾ നേരി

എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലേഖ ചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലേഖ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ആൻ ഫ്രാങ്ക്ലിന്റെ ബുക്ക് അത് സൂപ്പർ ബുക്കാണ് കേട്ടോ. അപ്പൊ അത് വായിച്ച് ചേച്ചിക്ക് നല്ലൊരു ആശംസ അങ്ങടത്തരാണ്. ആൻഡ് പിന്നെന്താണ്, എല്ലാവരും ഈ മനോരമ മംഗളം കുളിച്ച് വായിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം രസമുണ്ട് കേട്ടോ കേൾക്കാനായിട്ട്. അപ്പൊ എന്തായാലും മെസ്സേജ് അയച്ച എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ പറഞ്ഞുകൊണ്ട് 7 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആകുമ്പോൾ പതിയെ ഞാൻ അവിടെ ടാറ്റ പറയുകയാണ്. അപ്പൊ എന്തായാലും വീണ്ടും നാളെ കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ പർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രീറ്റിംഗ് കാർഡ്സ് കേട്ടുകൊണ്ട് ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകളിലേക്ക്. വി ഡി സതീശൻ മന്ത്രിസഭയുടെ ആദ്യ ബഡ്ജറ്റ് ഇന്ന്. വി ഡി സതീശൻ സർക്കാരിന്റെ കന്നി ബഡ്ജറ്റ് ഇന്ന് സഭയിൽ രാവിലെ 9 അവതരണം. ക്ഷേമ കാരുണ്യ പ്രഖ്യാപനങ്ങളിലാണ് പൊതുജനങ്ങളുടെ പ്രതീക്ഷ. സംസ്ഥാനത്തിന്റെ കടം 5.07 ലക്ഷം കോടിയിൽ എത്തി നിൽക്കുന്ന ഇവയ്ക്ക് പണം കണ്ടെത്താനുള്ള വഴികളും മുഖ്യമന്ത്രി ഉൾക്കൊള്ളേണ്ടി വരും. മറ്റൊരു വാർത്തയിലേക്ക്. സ്വർണക്കൊള്ള അന്വേഷണം 29 പൂർത്തിയാകണം. ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം 29 പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. കുറ്റപത്ര വിചാരണക്ക് കോടതിയിൽ എത്തി കോടതിയിൽ എന്ന് സമർപ്പിക്കണമെന്നും SIT അന്ന് അറിയിക്കണം. 2025 സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനായി കൊണ്ടുപോയതിൽ പ്രതികളുടെ പങ്കും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയും വ്യക്തമാക്കുന്ന സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കണം. ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:30 പത്തനംതിട്ട മാർത്തോമൻ ഹയർസെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ ഉദ്ഘാടനം നിർവഹിക്കും. മറ്റൊരു വാർത്തയിലേക്ക്. മൺസൂൺ ബമ്പർ വിൽപ്പന പാലക്കാട് മുന്നിൽ. 10 കോടി രൂപ സമാന തുകയുള്ള മൺസൂൺ ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ വിൽപ്പനയിൽ 5.03 ലക്ഷം ടിക്കറ്റുകളുമായി പാലക്കാട് മുന്നിൽ. തൃശൂരിൽ 2.43 ലക്ഷവും തിരുവനന്തപുരത്ത് 1.67 ലക്ഷവും കണ്ണൂരിലാണെങ്കിൽ 1.47 ലക്ഷവും എറണാകുളത്ത് 1.41 ലക്ഷവുമാണ് വിൽപ്പന. ജൂലൈ 18 നറുക്കെടുപ്പ്. 250 രൂപയായിരുന്നു ടിക്കറ്റിന്റെ വില. മെയ് 25 വിൽപ്പന തുടങ്ങിയത്. ഇതോടെ ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: രാവിലെ എല്ലാവരും തിരക്കായിരിക്കുമല്ലേ? തിരക്കാണ്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ടാവും. പോയിപ്പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നേയുള്ളൂ, അതാണ് സമയം. എത്ര നമ്മൾ ശ്രമിച്ചാലും സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. നാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അതാത് സമയത്ത് ചെയ്തു തീർക്കുക. നാളത്തേക്ക് മാറ്റിവെക്കേണ്ട. ഇന്ന് ചെയ്തു തീർക്കുവാനുള്ളത് ഇന്ന് തന്നെ ചെയ്യുക. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സംസാരിക്കുവാനും സഹായിക്കുവാനും കേൾക്കുവാനും സമയം കണ്ടെത്തുക. സമയം അത് വിലപ്പെട്ടതാണ്. ശുഭദിനം ആശംസിച്ചുകൊണ്ട് മുഴിമുത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ദീപ.

നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടും നേടാൻ സാധിക്കുമല്ലേ? ഒരു സൗഹൃദം നഷ്ടപ്പെട്ടാൽ നല്ലൊരു സൗഹൃദം വേറെ നമുക്ക് കണ്ടെത്താം. പക്ഷേ പോയാൽ തിരിച്ചു കിട്ടാത്ത ഒന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞ സമയം തന്നെ. നമ്മുടെയൊക്കെ ജീവിതം ഒരു ക്ലോക്ക് പോലെയാണ്. ചിന്തിച്ചിട്ടുണ്ടോ? ക്ലോക്കിന്റെ 3 സൂചികൾ, പോകുന്ന ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ, ഇതിനെ 3 സൂചിപ്പിക്കുന്നതും. ഈ സൂചി ചലിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്, പക്ഷെ ചലിക്കുന്തോറും നമുക്ക് ഓരോ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്തൽ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

മുഴിമുത്തിലൂടെ നല്ല പാട്ടുകളും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമയവും മുന്നോട്ട് പോകുന്നു. കുട്ടിക്കാലത്തൊക്കെ ഈ സമയക്കുറവ് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെന്നേ. കുട്ടി അതായത് ചെറിയ കുഞ്ഞുങ്ങൾ വിശക്കുമ്പോ കരയും, സന്തോഷം വരുമ്പം ചിരിക്കും കളിക്കും, ഉറങ്ങാൻ തോന്നുമ്പോ ഉറങ്ങും. സമയമില്ല എന്നൊന്ന് ആ പ്രായത്തിൽ ആർക്കും തോന്നിയിട്ടില്ല, അതായത് കുട്ടിക്കാലത്ത്. കുറച്ചുകൂടി പ്രായമാകുമ്പോഴാണ് സമയം ഒന്നിനും നമുക്ക് തികയാത്തത്. ആർക്കും ആരോടൊന്നും മിണ്ടാൻ പോലും പറ്റാത്തത്ര തിരക്കാകും. ഒന്ന് ഫോൺ വിളിച്ച് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും സമയമില്ല, ഒന്നിനും സമയമില്ല. കാരണം ജീവിത രീതി എന്ന് പറയുന്നത് അതുപോലെയാണ് പോകുന്നതും, ബിസി ആയിട്ടുള്ള ലൈഫ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 മുഴിമുത്ത്.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠപുസ്തകം ഇത് നമ്മുടെ ജീവിതം തന്നെയല്ലേ. ഓരോ സമയത്തും ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുന്നു, അതൊന്നും തടസ്സപ്പെടുത്താൻ നമുക്കാവില്ല അല്ലേ. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ വരണ്ട, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ വരണം എന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഒരു കാലവും ഒരുപാട് കാലത്തേക്കില്ലെന്നേ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്കിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഈ ഒരു സമയവും കടന്നുപോകും. അതുകൊണ്ട് ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് സങ്കടപ്പെടുകയോ ഒരുപാട് സന്തോഷിക്കുകയോ വേണ്ട. എപ്പോഴും പറയാറില്ലേ, നമ്മൾ ഇപ്പോഴുള്ള കാര്യങ്ങളിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക. മൊഴിമുത്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.

പറയുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മൊഴിമുത്തിന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മൊഴിമുത്തിൽ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: എട്ട് മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നൂർ.
0: ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
4: 9 o'clock.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
3: കാത്തിരിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഫലങ്ങൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഉണ്ടാവില്ലല്ലോ. എന്നാൽ നാം പ്രവർത്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ അത് സ്വപ്നമായിട്ട് രൂപാന്തരപ്പെടും, രൂപപ്പെടും. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ സ്കൂളിലേക്ക് ചേർക്കുന്നത് അവൻ ഏറ്റവും മിടുക്കനായി നല്ല സമർത്ഥനായി വിദ്യ അഭ്യസിച്ച് പുറത്തു വരാൻ വേണ്ടിയാണ്. 10 വർഷം അവൻ സ്കൂളിൽ പഠിക്കണം. പിന്നീട് 2 വർഷം അവൻ കോളേജിൽ ചേരുന്നതിന് മുമ്പുള്ള പഠനം നടത്തണം. പിന്നീട് മറ്റേതെങ്കിലും ഐച്ഛിക വിഷയമെടുത്ത് അതിൽ പ്രാവീണ്യം നേടണം. എത്ര വർഷമാണ്! എന്നാൽ ആ കാത്തിരിപ്പ് നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് പഠിക്കില്ല. ആരോ ചോദിച്ചു, നാം എപ്പോഴാണ് വീട്ടിൽ നിന്ന് ദൈവാലയത്തിലെത്തുക? ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ദൈവാലയത്തിലേക്ക് എത്തുന്നത് നമ്മുടെ മനസ്സിൽ ആ ആഗ്രഹം ജനിച്ചപ്പോൾ തന്നെയാണ്. പിന്നീട് അത് പ്രാവർത്തികമാക്കിയപ്പോൾ നാം വീട്ടിൽ നിന്നിറങ്ങിയ ആ നിമിഷം മുതൽ പള്ളിയിലെത്തുകയായിരുന്നു, ദൈവാലയത്തിൽ എത്തുകയായിരുന്നു. എത്തിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എത്തിയെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും നാം ഓരോ നിമിഷവും എത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആദ്യത്തെ നിമിഷങ്ങൾ ഇല്ല എങ്കിൽ അവസാനത്തെ നിമിഷങ്ങൾ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആദ്യ സ്റ്റെപ്പുകൾ, അത് അവസാനം ദൈവാലയത്തിൽ എത്തുന്നത് വരെയുള്ള സ്റ്റെപ്പുകൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. ആ തുടക്കമാണ് പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ താത്വികമായിട്ടിത് തോന്നിയാലും ഇതിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതിലുള്ള വലിയ സത്യം നമ്മൾ ഉൾക്കൊള്ളണം. അതായത്, പ്രതീക്ഷയാണ് മനുഷ്യനെ ഓരോരുത്തടുത്ത് എത്തിക്കുന്നത്. ഒരു കൃഷിക്കാരൻ കൃഷി ഇറക്കുന്നത് അവൻ നല്ല വിളവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. മിക്കവാറും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ചിലപ്പോഴൊക്കെ എതിരായിട്ടുള്ള പ്രകൃതിയുടെ വിക്ഷോഭം കൊണ്ടും പ്രകൃതിയുടെ കലുഷിതമായ അന്തരീക്ഷത്തിലും ഒക്കെ ചിലപ്പോൾ അതിന് തടസ്സമോ ഭംഗമോ നേരിട്ടേക്കാം. എങ്കിലും കർഷകൻ അവൻ എപ്പോഴും പ്രതീക്ഷയോടെയാണ് മണ്ണിനെ നോക്കുന്നത്, കൃഷി ഇറക്കുന്നത്. പ്രതീക്ഷ നമ്മുടെ എല്ലാവരുടെയും വലിയ ഒരു സമാധാനമാണ്. നമ്മുടെ രോഗം സൗഖ്യമാകും, ആ ഒരു പ്രതീക്ഷയിലാണ് നാം ഡോക്ടറെ കാണുന്നത്. നമ്മുടെ കുഞ്ഞ് പരീക്ഷയിൽ ജയിച്ച് അവൻ നല്ലൊരു നിലയിൽ എത്തും എന്നുള്ളതുകൊണ്ടാണ് അവനെ നമ്മൾ വളരെയധികം ഉത്സാഹിപ്പിച്ച് പഠിപ്പിക്കുന്നത്. നമ്മുടെ മകള് നമ്മുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹവും നന്മയുമാണ് എന്നുള്ളതുകൊണ്ടാണ് അവളെ നമ്മൾ വിദ്യ അഭ്യസിപ്പിച്ച് നല്ലൊരു നിലയിലേക്ക് അവളെ കൊണ്ടെത്തിക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. ആദ്യ സമയങ്ങൾ, അതിൻ്റെ ആദ്യ ചുവടുവയ്പ്പുകൾ അവസാനത്തേതുപോലെ തന്നെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതായത്, നല്ല തുടക്കം, നന്നായി തുടങ്ങിയാൽ പകുതി തീർന്നു, പകുതി പൂർത്തിയായി എന്നുള്ളതാണ്. അതെ, എല്ലതിൻ്റെയും ആരംഭം നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സിൽ നമ്മൾ നന്മയും നമ്മുടെ സ്വപ്നവും വിരിയിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് പിന്നീട് പ്രാവർത്തികമാക്കിക്കൊള്ളും. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഇഫ് യു ബിലീവ് യു ആർ റൈറ്റ് ആൻഡ് യു വിൽ ബി സക്സസ്ഫുൾ, ഇഫ് യു ഡൗട്ട് യു വിൽ ബി റൈറ്റ് ആൻഡ് യു വിൽ ബി ഡൂംഡ്. അതായത്, നീ വിശ്വസിക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കും, നീ വിജയിക്കും. നീ സംശയിക്കുകയാണെങ്കിൽ അതും ശരിയായിരിക്കും, നീ തകർക്കപ്പെട്ടിരിക്കും. അതെ, നമ്മളുടെ മനസ്സിൻ്റെ ശക്തി എത്ര വലുതാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് പരാജയപ്പെടുന്നത് സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലല്ല, മനസ്സ് പതറുമ്പോഴാണ്, മനസ്സിൽ ലക്ഷ്യമില്ലാതെ വരുമ്പോഴാണ് പരാജയപ്പെടുന്നത്. നമുക്ക് എപ്പോഴും സൂക്ഷ്മതയിലും ശ്രദ്ധയിലും വെക്കേണ്ടതായ കാര്യം ഈ സ്വപ്നമാണ്, ഈ മനസ്സിൻ്റെ കൂർമ്മതയാണ്. മനസ്സിൽ ഒരിക്കലും ക്ലാവ് പിടിക്കാത്തതായ ആ സ്വപ്നം ഊർജ്ജസ്വലമായി കാത്തുസൂക്ഷിക്കുന്നതിലാണ്. ആ അഗ്നി മനസ്സിലെരിയുമ്പോൾ താനെ പ്രകൃതി നമുക്ക് അനുകൂലമായിക്കൊള്ളും, താനെ നമ്മുടെ ചുറ്റുവട്ടങ്ങൾ നമ്മളെ അനുസരിച്ചു കൊള്ളും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകളായി കാറ്റിനെയും കോളിനെയും പ്രകൃതിയെയും ഒന്നും പഴിക്കാതെ എല്ലാ സാഹചര്യത്തിലും അവയെല്ലാം എനിക്ക് അനുകൂലമാണ് എന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ആർക്കും നിന്നെ പിടിച്ചുകെട്ടാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ തണലിൽ, ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നീ മുന്നോട്ട് പോകുക, നീ വിജയിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9994491.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് June 19 വായനാ ദിനം. നല്ല പുസ്തകങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് പറയാറുണ്ട്. അറിവും അനുഭവവും ചിന്താശേഷിയും വളർത്താൻ വായനയ്ക്ക് വലിയ പങ്കാണുള്ളത്. മലയാളത്തിന്റെ മഹാനായ ഗ്രന്ഥശാല പ്രസ്ഥാന നായകൻ പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം ആചരിക്കുന്ന വായനാ ദിനം വായനയുടെ പ്രാധാന്യം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ഈ വായനാ ദിനത്തിൽ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒരുക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള ഗ്രന്ഥശാലാ സംഘം പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ പി രാധാകൃഷ്ണൻ. വായനാ ദിനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം.
2: പ്രമുഖ മലയാളം നോവലിസ്റ്റ് ബെന്യാമിന്റെ മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന നോവലിൽ സ്നേഹ എന്ന കഥാപാത്രം പറയുന്നൊരു വാക്യമുണ്ട്. വായന തീരെ ഇല്ലാത്തവരും പാതി വഴിയിൽ അവസാനിപ്പിച്ചവരുമാണ് വായന മരിച്ചേ എന്ന് നിലവിളിക്കുന്നത്. പുതിയ കുട്ടികൾ ധാരാളമായി വായിക്കുന്നുണ്ട്. അവർക്ക് പുസ്തകം ഇഷ്ടമാണ്. വായന മരിച്ചു എന്ന് പറയുന്നവർക്കുള്ള ഒന്നാം തരം മറുപടിയാണിത്. ഈ അടുത്ത കാലത്ത് മലയാളത്തിലിറങ്ങിയ ഒരു പുസ്തകത്തിന്റെ 300,000+ കോപ്പികൾ വിറ്റഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വായന നന്നായി നടക്കുന്നു എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ്. പണ്ട് വായനയുടെ പുഷ്കല കാലഘട്ടം എന്നു നാം പറയാറുള്ള 50s മുതൽ 80s വരെയുള്ള കാലത്ത് ഏറ്റവും പ്രമുഖ എഴുത്തുകാരന്റെ പുസ്തകങ്ങൾ പോലും ഏതാനും 1000s മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത്. അക്കാലത്ത് ഒരു വർഷം 100s-ൽ താഴെ ടൈറ്റിലുകൾ മാത്രം ഇറങ്ങിയ സ്ഥലത്ത് ഇപ്പോൾ പ്രതിവർഷം 3000s-ഓളം പുസ്തകങ്ങളാണ് ഇറങ്ങുന്നത്. 100 crore+ ഒരു വർഷത്തെ കേരളത്തിലെ പുസ്തക വിറ്റുവരവ്. ഇത് പാഠപുസ്തകങ്ങൾ കൂടാതെയുള്ള കണക്കാണ്. MD OV വിജയനും തകഴിയും പൊറ്റക്കാട്ടും പാറപ്പുറവുമൊക്കെ കത്തി നിന്ന കാലത്തും അവരെക്കാൾ 10x വായനക്കാർ മുട്ടത്തു വർക്കിക്കും കാനത്തിനും ഉണ്ടായിരുന്നു. വായനയും എഴുത്തും കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എഴുത്തു തുടങ്ങിയത് കല്ലിലാണ്. പിന്നെ അത് ലോഹ തകിടുകളിലായി. പിന്നെ മരത്തോലിലോ ഇലകളിലോ ആയി. നമ്മുടെ നാട്ടിൽ താളിയോലകളിലായിരുന്നു പ്രധാന എഴുത്ത്. കടലാസ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് എഴുത്ത് എളുപ്പമായത്. അച്ചടിയാണ് വായനയെ ബഹുജനങ്ങളിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ കടലാസിൽ നിന്ന് വായന സ്ക്രീനിലേക്ക് മാറുന്നു. വായനയുടെ തലം മാറുന്നു എന്നേ ഉള്ളൂ. വായന ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. അത് മാറി വരാം. വായനയാണ് മനുഷ്യ സമൂഹം ആർജിച്ച എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം. ഒരു 100 മുമ്പ് ജീവിച്ച അതിബുദ്ധിമാനേക്കാൾ അറിവ് ഇന്നത്തെ 10 വയസ്സുള്ള കുട്ടിക്കുണ്ടാവും. കാരണം ഓരോ അറിവുകൾ മേലേക്കു മേലേക്കു വച്ചാണ് ഇന്നത്തെ വിശാലമായ അറിവുണ്ടായത്. അറിവുകളെല്ലാം ആർജിക്കുന്നത് വായനയിലൂടെയാണ്. വായന നമ്മെ നിരന്തരമായി നവീകരിക്കുന്നു. നമ്മുടെ വീക്ഷണ ചക്രവാളത്തെ വിപുലമാക്കുന്നു. നല്ല വായനക്കാരൻ അനേക ജീവിതങ്ങൾ ജീവിക്കുന്നു. കാരണം മറ്റൊരാളുടെ കഥ വായിക്കുമ്പോൾ നാം ആ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വായിക്കുന്ന ഒരാളുടെ ചിന്ത ഭാവന ഒക്കെ സ്വന്തം ജീവിത പരിസരത്തു നിന്നും വ്യത്യസ്തമായ ലോകത്തെ കാണുന്നു. ഒരാൾ വായിക്കുമ്പോൾ അയാൾ അയാളിൽ നിന്ന് മാറി മറ്റൊരാളാകുന്നു. പങ്കുവയ്പ്പിന്റെ അനുഭവമാണ് വായന. ലോകത്തെ ഏതോ കോണിൽ ഏതോ കാലത്തു ജീവിച്ച ഒരാളുടെ ഏതോ ഭാഷയിലുള്ള ചിന്തയെ ഭാവനയെ അറിയാൻ അനുഭവിക്കാൻ വായന സഹായിക്കുന്നു. വ്യക്തിബോധത്തിൽ നിന്നുയർന്ന് സാമൂഹ്യബോധം എന്ന വിചാരം വായന മനുഷ്യരിൽ സൃഷ്ടിക്കുന്നു. വായന എന്തിനെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മെ തന്നെ നവീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ, ആത്മസംസ്കരണം നടത്താൻ, വിമലീകരിക്കാൻ ഒക്കെ വായന കൊണ്ടേ കഴിയൂ എന്നാണ് മറുപടി. ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയിൽ സ്വാന്തനമാകുന്നു വായന. വായന അവരനെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നു. മനസ്സിനെ നിയന്ത്രിക്കാൻ, സമചിത്തത കൈവരുത്താൻ, അതായത് മാനാപമാനങ്ങളെ ഒരുപോലെ കാണാൻ, രാഗദ്വേഷങ്ങളെ ഒരേപോലെ നേരിടാൻ വായന പോലെ സഹായിക്കുന്ന മറ്റൊന്നില്ല. വായന ചിന്തയെ, ഉത്സാഹത്തെ, പ്രവൃത്തികളെ ഒക്കെ ഉത്തേജിപ്പിക്കുന്നതാണ്. നമ്മുടെ ഭാവികാലത്തെപ്പറ്റി ധാരണയുണ്ടാക്കാനും നമ്മുടെ ഭൂതകാലത്തെപ്പറ്റി അറിവുണ്ടാക്കാനും അതനുസരിച്ച് വർത്തമാനകാലത്തെ ചിന്തകളും ചിട്ടകളും ക്രമീകരിക്കാനും വായന നമ്മെ പ്രാപ്തരാക്കുന്നു. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിമുക്തി നേടാനും യുക്തിബോധവും ശാസ്ത്രബോധവും മനസ്സുകളിൽ ഉറപ്പിക്കാനും വായന കൊണ്ടേ കഴിയൂ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു ഫലം എന്ന ബൈബിൾ വാക്യം പോലെ ഒരുവൻ അനേകം പുസ്തകങ്ങൾ വായിച്ചു, പക്ഷേ അവൻ സംസ്കാരരഹിതനായി തുടരുന്നു എങ്കിൽ ആ വായന കൊണ്ട് എന്തു പ്രയോജനം? അത്തരക്കാർ അക്ഷരങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങുന്നില്ല, അക്ഷരങ്ങള് സാംശീകരിക്കുന്നില്ല, അക്ഷരങ്ങളുടെ സത്ത ഉൾക്കൊള്ളുന്നില്ല, അക്ഷരങ്ങളുടെ ബാഹ്യരൂപം മാത്രമേ കാണുന്നുള്ളൂ. മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ, വായനക്കാർക്കിഷ്ടമാണെങ്കിൽ സങ്കല്പ വായു വിമാനത്തിലേറിയാലും പ്രീതരായി സഞ്ചാരം ചെയ്യാം നമുക്കല്പം ഭൂതകാലാകാശ വീഥിയെങ്കിൽ. അതെ, സങ്കല്പ വായു വിമാനത്തിലേറി നമുക്ക് പുതിയ ആകാശങ്ങൾ കാണാം. വായിക്കുക, വലുതായി ചിന്തിക്കുക, വാല്യൂസ് ഉള്ളവരാകുക. ഈ വർഷത്തെ വായനാദിന സന്ദേശമായി ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല വായനാവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.
1: ശ്രോതാക്കൾ, ഇത്രയും നേരം ഈ വായനാ ദിനത്തിൽ കേട്ടത് കേരള ഗ്രന്ഥശാലാ സംഘം പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ പി രാധാകൃഷ്ണന്റെ വാക്കുകൾ. പുസ്തകങ്ങൾ അറിവിന്റെ വാതായനങ്ങളാണ്. വായന നമ്മെ പുതിയ ലോകങ്ങളിലേക്ക് നയിക്കുകയും മികച്ച വ്യക്തികളായി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ വായനാ ദിനത്തിൽ വായനയെ ജീവിതത്തിന്റെ ഭാഗമാക്കാമെന്ന് നമുക്കും പ്രതിജ്ഞയെടുക്കാം. വായിക്കാം, വളരാം, അറിവിന്റെ വെളിച്ചം പരത്താം. ഇന്നത്തെ ഈ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
3: ഹലോ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡി ടോക്കിൽ ഇന്ന് കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇന്ന് നമ്മൾ മെഡി ടോക്കിലൂടെ സംസാരിക്കാൻ പോകുന്ന വിഷയം റൂട്ട് കനാൽ എന്തിനാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മളോട് കൂടുതൽ സംസാരിക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ അബ്രഹാം ജോർജും അതുപോലെ തന്നെ ഹൗസ് സർജൻ ഡോക്ടർ മഹിമ മറിയം സുനിലുമാണ്. ഏറെ സ്നേഹത്തോടെ നമുക്ക് ഇരുവരെയും സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
4: നമസ്കാരം അപർണ.
3: ഡോക്ടർ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എന്തിനാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത്? ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാമോ?
4: എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, പല്ലുവേദന വന്നാൽ പല്ല് പറിച്ചു കളഞ്ഞാൽ പോരെ, അഥവാ എന്തിനാണ് റൂട്ട് കനാൽ ചികിത്സ ചെയ്യുന്നത്? എനിക്ക് പറയാനുള്ള അപർണ, നമ്മുടെ ശരീരത്തിലെ മറ്റേത് അവയവത്തെ പോലെ തന്നെ നമ്മുടെ പല്ലുകൾ വളരെ വിലപ്പെട്ടതാണ്. കഴിയുന്നത്ര കാലം സ്വന്തം പല്ലുകൾ സംരക്ഷിച്ച് നിലനിർത്തുന്നതാണ് ആധുനിക ദന്ത ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പല്ലിലുണ്ടാവുന്ന ആഴത്തിലുള്ള കേടോ അണുബാധയോ ഉണ്ടാവുമ്പോൾ പല്ലിന്റെ ഉള്ളിലുള്ള ഞരമ്പുകൾ അടങ്ങിയ ഭാഗത്തെ ബാധിക്കാം. അത്തരം സാഹചര്യത്തിൽ പല്ല് നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ചികിത്സയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. ഈ കേട് മൂലം ഉണ്ടാകുന്ന വേദന റൂട്ട് കനാൽ ചെയ്യുന്നതിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും. ആ പല്ല് വായിൽ തന്നെ നിലനിർത്താനും സാധിക്കും. ഇന്ന് നമുക്ക് റൂട്ട് കനാൽ ചികിത്സ എന്താണ്, എന്തുകൊണ്ടാണ് അത് ആവശ്യം, അതിനെക്കുറിച്ചുള്ള പൊതുവായ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് കുറിച്ച് ലളിതമായി മനസ്സിലാക്കാം.
3: ഓക്കെ, എന്തായാലും നമുക്കിപ്പോ ജെറിൻ ഡോക്ടർ ഒരു ആമുഖമൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മഹിമ ഡോക്ടറിൽ നിന്ന് ചോദിച്ചറിയാം. നമസ്കാരം ഡോക്ടർ.
5: നമസ്കാരം പറഞ്ഞ.
3: ഓക്കെ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, നമുക്ക് റൂട്ട് കനാൽ ചികിത്സ ആവശ്യമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും?
5: തുടർച്ചയായ പല്ലുവേദന, ചൂടോ തണുപ്പോ കഴിക്കുമ്പോൾ നീണ്ടു നിൽക്കുന്ന വേദന, കടിക്കുമ്പോഴുള്ള പല്ലുവേദന, മോണയിലെ വീക്കം എന്നിവ റൂട്ട് കനാൽ ചികിത്സ ആവശ്യമായി വരാനുള്ള പ്രധാന ലക്ഷണങ്ങളാണ് പറഞ്ഞത്.
3: ആണ്. ഓക്കെ, ഈ സാധാരണ നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത് പല്ലിന് ദ്വാരം ഉണ്ടാവുമ്പോഴാണല്ലോ. അപ്പൊ എല്ലാ ദ്വാരങ്ങൾക്കും, അതായത് പല്ലിൽ വരുന്ന എല്ലാ തരം ദ്വാരങ്ങൾക്കും ഈ റൂട്ട് കനാല് ആവശ്യമായിട്ട് വരും?
5: അല്ല, ദ്വാരം പല്ലിന്റെ പുറം ഭാഗത്ത് മാത്രം ഒതുങ്ങുന്നുണ്ടെങ്കിലാണെങ്കിൽ ഫില്ലിംഗ് മതിയാകും, അതായത് റെസ്ട്രേഷൻ മതിയാകും. എന്നാൽ ദ്വാരം പല്ലിന്റെ ഉള്ളിലുള്ള നാഡി ഭാഗമായ പൾപ്പിലേക്ക് എത്തിയാൽ റൂട്ട് കനാൽ ചികിത്സ ആവശ്യമായി വരും.
3: ഓക്കെ, ഇപ്പൊ വേദനയാണ് അതിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാ വേദനയും ഇപ്പൊ റൂട്ട് കനാൽ ചികിത്സയുടെ ഒരു സൂചനയാണോ, അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യണം എന്നതിനുള്ള ഒരു സൂചനയായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ?
5: അല്ല, പ്രത്യേകിച്ച് രാത്രിയിൽ വർദ്ധിക്കുന്നതോ മരുന്ന് കഴിച്ചാലും പൂർണ്ണമായി മാറാത്തതോ ആയ വേദനയാണെങ്കിൽ നമ്മൾക്ക് റൂട്ട് കനാൽ ചെയ്യണം എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആവാം.
3: ഓക്കെ ഡോക്ടർ, അപ്പൊ ഈ പല്ല് റൂട്ട് കനാല് ചെയ്യണതിന്റെ അടിസ്ഥാന വേദനയാണെന്നല്ലോ പറഞ്ഞത്, അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രധാന ലക്ഷണം. പക്ഷെ ഈ വേദന ഇല്ലാത്ത പല്ലുകളിൽ ഇങ്ങനെ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരുമോ?
5: തീർച്ചയായും, വേദന ഇല്ലാത്ത പല്ലുകളിലും ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പല്ലിന്റെ നാഡി പൂർണ്ണമായി നശിച്ചാൽ വേദന ഇല്ലാതാകാം. എന്നാൽ അണുബാധ പല്ലിന്റെ വേരിന്റെ അറ്റത്ത് നിലനിൽക്കുകയും എല്ലിലേക്ക് വ്യാപിക്കുകയും ചെയ്യാം. എക്സ്റേ പരിശോധനയിലൂടെയാണ് ഇത്തരം അവസ്ഥകളെ പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്നത്. അതിനാൽ വേദന ഇല്ലാത്തത് കൊണ്ട് മാത്രം പല്ല് ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല.
3: ഓക്കെ ഡോക്ടർ, ഇപ്പൊ നമുക്ക് തുടക്കത്തിൽ ജെറിൻ ഡോക്ടർ ഒരു ഇൻട്രൊഡക്ഷൻ തന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ല് പറിച്ചു കളയണേക്കാൾ നല്ലത് അത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് എന്ന്. അപ്പൊ എന്താണ് ഈ പല്ല് പറിച്ചു കളയുമ്പോൾ അല്ലെങ്കിൽ അതല്ലാതെ ഇതിൽ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതിന്റെ പ്രയോജനം എന്താണ്?
5: അപർണ, നമ്മുടെ സ്വാഭാവിക പല്ലുകൾക്ക് പകരം മറ്റൊന്നുമില്ല. ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ ചവയ്ക്കാനുള്ള കഴിവ് കുറയാം, സമീപ പല്ലുകൾ നീങ്ങാനും സാധ്യതയുണ്ട്. പിന്നീട് കൃത്രിമ പല്ലുകളോ ഇംപ്ലാന്റുകളോ ഒക്കെ ആവശ്യമായി വരാം. അതിനാൽ സാധ്യമായിടത്തോളം സ്വന്തം പല്ല് സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ദന്ത ചികിത്സയുടെ ലക്ഷ്യം. റൂട്ട് കനാൽ ചികിത്സ അതിനെ സഹായിക്കുന്ന ഒരു പ്രധാന ചികിത്സാ രീതിയാണ്.
3: ഓക്കെ, ഇപ്പൊ ഡോക്ടർ ഇപ്പൊ റൂട്ട് കനാലിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് വന്നൊരു സംശയമാണ്, ഇതിപ്പോ വൈകിച്ചത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമോ? ഇപ്പൊ എല്ലാരും ഇതൊക്കെ അങ്ങ് ഓ സാറിയില്ല പോട്ടെ എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു കാര്യമാണ്. ഇത് വൈകിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ?
5: ചികിത്സ വൈകിക്കുമ്പോൾ അണുബാധ കൂടുതൽ വ്യാപിക്കാം. മോണയിലും താടിയലിലും വീക്കം ഉണ്ടാകാം. ചിലപ്പോൾ പഴുപ്പ് രൂപപ്പെടുകയും മുഖം വീർക്കുകയൊക്കെ ചെയ്യാം. അവസാനം പല്ല് രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം വരെ ഉണ്ടായെന്ന് വരാം. അതിനാൽ സമയബന്ധിതമായ ചികിത്സ വളരെ പ്രധാനമാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്.
3: ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടർ സംസാരിച്ച്. അപ്പൊ എന്തെങ്കിലും നമുക്ക് ഈ ഒരു വിഷയത്തിന്റെ ബാക്കി ഒരു കൺക്ലൂഷൻ നമുക്ക് ജെറിൻ ഡോക്ടറിൽ നിന്ന് കേൾക്കാം.
4: റൂട്ട് കനാൽ ചികിത്സയെക്കുറിച്ചുള്ള ഇന്നത്തെ ചർച്ചയിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. റൂട്ട് കനാൽ ചികിത്സ എന്നത് ഒരു പല്ല് സംരക്ഷിക്കാനുള്ള ചികിത്സയാണ്, പല്ല് നഷ്ടപ്പെടുത്താനുള്ളതല്ല. പല്ലിലെ അണുബാധയോ ഞരമ്പുകളുടെ കേടുപാടുകളോ ഉണ്ടാകുമ്പോൾ സമയബന്ധിതമായ ചികിത്സ തേടിയാൽ സ്വന്തം പല്ല് തന്നെ വർഷങ്ങളോളം നമുക്ക് നിലനിർത്താൻ കഴിയും. അതിനാൽ പല്ലുവേദന, ചൂടും തണുപ്പും തട്ടുമ്പോഴുള്ള അസ്വസ്ഥത, മോണയിലെ വീക്കം തുടങ്ങിയ ലക്ഷണങ്ങളെ ഒരിക്കലും അവഗണിക്കരുത്. ഓർക്കുക, സ്വന്തം പല്ലുകളാണ് ഏറ്റവും മികച്ചത്. അവ സംരക്ഷിക്കുകയാണ് ഏറ്റവും നല്ല ദന്ത ചികിത്സ. അതുകൊണ്ട് തന്നെ പല്ലിന് എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ ചികിത്സ വൈകിക്കാതെ ഒരു ദന്ത ഡോക്ടറിനെ സമീപിക്കുക. വാ നല്ല ശുചിത്വവും ആയി പാലിക്കുക. 6 മാസത്തിലൊരിക്കൽ ദന്ത പരിശോധന നടത്തുകയും ചെയ്യുക. ആരോഗ്യകരമായ ഒരു പുഞ്ചിരിയും ഒരു നല്ല ഓറൽ ഹൈജീനും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും.
3: ഓക്കെ ഡോക്ടർ, താങ്ക് യു. റൂട്ട് കനാൽ എന്തിനാണ് ചെയ്യുന്നത് എന്ന വിഷയത്തെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ മെഡി ടോക്കിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ എബ്രഹാം ജോർജും അതുപോലെ തന്നെ ഹൗസ് സർജൻ ഡോക്ടർ മഹിമ മറിയം സുനിലുമാണ്. ഒരിക്കൽ കൂടി ഇരുവരോടും നന്ദി പറഞ്ഞുകൊണ്ട് മെഡി ടോക്കിൽ നിന്നും വിട പറയുന്നു ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
6: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ് 10 o'clock.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഹായ് ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരിയർ കോമ്പസിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം MBAയിലേക്കുള്ള വഴികൾ അറിയേണ്ടത് എന്തെല്ലാം എന്നതിനെ കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ജിനു മേരി വർഗീസ് ആണ്.
2: നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം MBAയിലേക്കുള്ള വഴികൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇന്ന് ഒരുപാട് തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പൊ നമ്മൾ പലർക്കും ഒരു സംശയമുണ്ട്, MBAയിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ MBA എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അതിന് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ഒന്നാമത്തെ എലിജിബിലിറ്റി ഏതെങ്കിലും ഒരു ഡിഗ്രി 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. അത് MBA എടുക്കാനായിട്ട് BBA തന്നെ വേണമെന്നോ അല്ലെങ്കിൽ BCOM ഡിഗ്രി തന്നെ വേണമെന്നോ നിർബന്ധമില്ല. ഏത് ഡിഗ്രി കോഴ്സുകാർക്കും MBA എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ആദ്യത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. MBAക്ക് പഠിക്കണമെങ്കിൽ ഡിഗ്രിക്ക് 50% കൂടുതൽ മാർക്ക് വേണം. അതോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാം പാസ്സാവണം. അപ്പൊ ആ ഒരു കാര്യത്തിലും പലർക്കും സംശയം കാണും, ഏത് എൻട്രൻസ് എക്സാമുകളാണ് കേരളത്തില് നമ്മള് വാലിഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. കേരളത്തിൽ നമ്മൾ എടുക്കുന്ന എൻട്രൻസ് എക്സാമുകൾ എന്ന് പറഞ്ഞാൽ KMAT, CMAT, CAT ഈ മൂന്ന് എക്സാമുകൾ മാത്രമേ MBAക്ക് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതിനകത്ത് ചിലർക്കുണ്ട് സംശയം, മാറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, അത് കേരളത്തില് ആപ്ലിക്കബിൾ ആണോ? കേരളത്തില് ആക്ച്വലി മാറ്റ് എക്സാം ആപ്ലിക്കബിൾ അല്ല, അത് കേരളത്തിന് പുറത്തോട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് മാറ്റ് എക്സാം ആപ്ലിക്കബിൾ. അതിന് പകരമാണ് KMAT എന്ന് പറയുന്ന എക്സാം നമ്മൾ കേരളത്തിൽ നടത്തുന്നത്. പിന്നെ അടുത്തൊരു സംശയം ഉണ്ടാവാനുള്ള സാധ്യത, എത്ര മാർക്കാണ് വേണ്ടത്? ഇപ്പോൾ ഒരു എൻട്രൻസ് പാസ്സാവണമെങ്കിൽ എത്ര മാർക്കാണ് വേണ്ടതെന്നുള്ളതാണ്. 10% മാർക്ക് മതി നമുക്ക് എൻട്രൻസ് പാസ്സാവാനായിട്ട്. ഇപ്പൊ ഓരോ എൻട്രൻസ് എക്സാം നോക്കുകയാണെങ്കിൽ ആദ്യം കെ മാറ്റ് നോക്കുകയാണെങ്കിൽ 720 കെ മാർക്ക് വരുന്നത്. 720 72 മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എക്സാം പാസ്സാവും. CMAT ആണെങ്കിൽ CMAT 400 മാർക്ക് വരുന്നത്, 400 40 മാർക്ക് ഉണ്ടെങ്കിൽ CMAT പാസ്സാകും. CAT എക്സാം ആണെന്നുണ്ടെങ്കിൽ CAT 300 മാർക്ക് വരുന്നത് ടോട്ടല്. അപ്പോൾ 300 30 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് CAT എക്സാം പാസ്സാകും. അപ്പോൾ 10% മാർക്ക് മതി എൻട്രൻസ് പാസ്സാവാനായിട്ട്, ഏതെങ്കിലും ഒരു എൻട്രൻസ് പാസ്സായാൽ മതി. ഇനി ഇപ്പം നമുക്ക് ഡിഗ്രിക്ക് 50% മാർക്കുണ്ട്, നമ്മൾ എൻട്രൻസ് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് MBAക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാക്ഫാസ്റ്റില് ഓൾറെഡി ഇപ്പം നമുക്ക് MBA ഒരു കോഴ്സ് ഉണ്ട്. അപ്പം MBA കോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മാക്ഫാസ്റ്റിന്റെ രീതിയിലാണ് നമ്മൾ MBAയെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. മാക്ഫാസ്റ്റില് ഇപ്പം നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആയി, എൻട്രൻസ് ക്വാളിഫൈ ആയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത പ്രൊസീജിയർ എന്താണ്? ഇപ്പൊ ക്വാളിഫൈഡ് ആണ് നമ്മൾ MBA ചെയ്യാനായിട്ട്, ഇനി അതിന് വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. മാക്ഫാസ്റ്റ് MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു കോളേജാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ MG യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. MG യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അനുസരിച്ച് ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് മാത്രം പോരാ, നമുക്ക് അതിന് അഡ്മിഷനായിട്ട് അതിന് സെപ്പറേറ്റ് ഒരു പ്രോസസ് ഉണ്ട്. അതിൽ MG യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ അനുസരിച്ച് എൻട്രൻസിന് 80% മാർക്കും, പിന്നെ നമുക്കൊരു GD ഉണ്ട്, ഒരു ഇന്റർവ്യൂ ഉണ്ട്. GD 10% മാർക്കും, ഇന്റർവ്യൂവിന് 10% മാർക്കും, അങ്ങനെ 100%, 100 മാർക്ക് വരുന്നത്. അപ്പം എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ കോളേജിന്റെ വകയിൽ GD കാണും, പിന്നെ ഒരു ഇന്റർവ്യൂ കാണും. ഇതിന്റെ ബേസിലാണ് നമ്മൾ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി വേറൊരു സംശയം വരാനുള്ളത്, MBA ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി തീരുമാനിച്ചപ്പോൾ MBA ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നൊരുക്കമായിട്ട് ചെയ്യേണ്ടത്? അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, അപ്പൊ എൻട്രൻസ് എക്സാമിലേക്ക് നമ്മൾ പ്രിപ്പയർഡ് ആവണം. അപ്പൊ എൻട്രൻസ് എക്സാമിലെ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ലോജിക്കൽ റീസണിങ് ചോദിക്കാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം, അതോടൊപ്പം തന്നെ ജനറൽ നോളജ് ചോദിക്കാം, ഇംഗ്ലീഷ് ചോദിക്കാം, കറണ്ട് അഫയേഴ്സ് ചോദിക്കാം, അതിലൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പം ഏത് കോളേജിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന്, ഏത് കോളേജിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ കോളേജിന്റെ അഫിലിയേഷന്റെ കാര്യങ്ങളൊക്കെ, അഫിലിയേറ്റഡ് ആണോ കോളേജ്, അഫിലിയേറ്റഡ് ആണോ, AACT അപ്രൂവൽ ഉള്ളതാണോ, MG യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ, ഇന്റർവ്യൂവിന് വേണ്ട ഒരു വിദ്യാർത്ഥി MBA കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചെയ്യേണ്ടത്, അതാണ് ഒരു സംശയം വരാനുള്ള സാധ്യത. അതിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ നമുക്കൊരു എൻട്രൻസ് എക്സാം കാണും. ആ എൻട്രൻസ് എക്സാമിനകത്ത് ചോദിക്കാൻ ചാൻസസ് ഉള്ളത് അതിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിനായിട്ട് അതിനകത്ത് ചോദിക്കാൻ ചാൻസസ് ഉള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാല് ജനറൽ നോളജ് ചോദിക്കാം, കറണ്ട് അഫയേഴ്സ് ചോദിക്കാം, ലോജിക്കൽ റീസണിങ് ചോദിക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. നമ്മൾ അതിനൊരു പ്രിപ്പറേഷൻ നമുക്ക് വേണം. പിന്നെ നമ്മളൊരു കോളേജിൽ ചെല്ലുമ്പോൾ ആ കോളേജിൽ നമുക്കൊരു ജി ഡി ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും, പിന്നെ ഒരു ഇന്റർവ്യൂ കാണും. അപ്പൊ ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ തന്നെ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്തിരിക്കണം. നമ്മൾ പഠിച്ച ഡിഗ്രി ഏതാണോ അതിനെക്കുറിച്ച് നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. നമുക്കൊരു ജനറൽ നോളജ് വേണം. ഇതൊക്കെ വേണം ഇതിന് നമ്മൾ എം ബി എ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ ഉള്ള ഒരു സംശയം വരാനുള്ളത്, ഇപ്പൊ എം ബി എക്ക് നമ്മൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് സ്പെഷ്യലൈസേഷൻസ് കൊടുക്കുന്നത്? ഇപ്പൊ നമ്മുടെ മാക്ഫസ് കോളേജിലുള്ള സ്പെഷ്യലൈസേഷൻസ് പറഞ്ഞാല് നമുക്കിവിടെ ഉള്ളത് എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, ബിസിനസ് അനലിറ്റിക്സ്, ഇത്രയും ആണ് നമുക്കിവിടെയുള്ള സ്പെഷ്യലൈസേഷൻ. മാക്ഫസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് ഇലക്ടീവ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും ആണ് ഈ സ്പെഷ്യലൈസേഷൻ വരുന്നത്. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് മെയിൻ ആയിട്ട് എടുത്ത് പഠിക്കാം, ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയും. ഈ സ്പെഷ്യലൈസേഷൻ എടുക്കുമ്പോൾ എവിടൊക്കെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് എവിടൊക്കെയാണ്? എല്ലാ മേഖലകളിലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ബാങ്കിങ് നമ്മൾ നോക്കിയാലും സർവീസ് സെക്ടേഴ്സ് നോക്കിയാലും മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ് നോക്കിയാലും എല്ലായിടത്തും ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാ കമ്പനികളിലും എച്ച് ആർ ഡിവിഷന്, ഫിനാൻസ്, മാർക്കറ്റിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എം ബി എയിൽ നമ്മൾ ഈ പറഞ്ഞ എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ് എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ മേഖലകളിലും നമുക്ക് എം ബി എക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ എങ്ങനെയുള്ള കോളേജ് വേണം സെലക്ട് ചെയ്യാനായിട്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ആ കോളേജ് എ സി ടി അപ്രൂവൽ ആണോ, യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉണ്ടോ, പിന്നെ അതോടൊപ്പം തന്നെ പ്ലേസ്മെന്റ് എത്രമാത്രം ഉണ്ട്, അവിടെ പ്ലേസ്മെന്റ്സ് ഉണ്ടോ, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എത്രമാത്രം ഉണ്ട്, അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആണ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യാനായിട്ട്. മാക്ഫസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എ സി ടി അപ്രൂവൽ ഉള്ളതാണ്, നമുക്ക് എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉള്ളതാണ്, നാക് അക്രഡിറ്റേഷൻ ഉള്ളതാണ്. ഈ വർഷം മുതൽ നമ്മൾ മാക്ഫസ് കോളേജ് ഓട്ടോണോമസ് ആയി മാറിയിരിക്കുകയാണ്. നമുക്കുള്ള ഫാക്കൽറ്റീസ് എല്ലാം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്ലേസ്മെന്റ് സെല്ലും നമ്മൾക്ക് ഇവിടെയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കി വേണം നമ്മളൊരു കോളേജ് തിരഞ്ഞെടുക്കാനായിട്ട്. അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മളിപ്പോ എം ബി എ പഠിച്ചു, എം ബി എ പഠിച്ചിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ വ്യക്തിത്വ മാറ്റങ്ങൾ ഉണ്ടാകാം, നമുക്കിപ്പോ എം ബി എ പഠിക്കാൻ എന്തൊക്കെ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് കിട്ടുന്ന സ്കിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാല് നമുക്ക് സ്കിൽ ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്ന നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ അനലിറ്റിക്കൽ സ്കിൽസ്, നമ്മളെ ലീഡർഷിപ്പ്, നമ്മുടെ ഒരു ടീം വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും എം ബി എ പഠിക്കുമ്പോൾ. പിന്നെ ഒരു മെയിൻ ഒരു സംശയം വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് റെഗുലറായിട്ട് എം ബി എ ചെയ്യാം, ഡിസ്റ്റന്റ് ആയിട്ട് എം ബി എ ചെയ്യാം. റെഗുലറായിട്ട് ചെയ്യുന്നതാണോ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതാണോ നല്ലത്? എപ്പോഴും നമ്മൾ ഒരു കരിയർ എം ബി എ വഴി നമ്മളൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും റെഗുലർ ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം റെഗുലർ ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ പുസ്തകം നോക്കി പഠിച്ചു, എക്സാം എഴുതി, നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും എന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ രണ്ടു വർഷം, നാല് സെമസ്റ്റർ നമ്മൾ രണ്ടു വർഷം പഠിക്കുമ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും. മെയിനായിട്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ അനുസരിച്ച് നമുക്ക് രണ്ട് പ്രൊജക്റ്റുകളാണ് ചെയ്യാനുള്ളത്. രണ്ട് പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമുക്ക് രണ്ട് മാസത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തന്നെ പറഞ്ഞ് നമ്മൾ കമ്പനികളിൽ നമ്മൾ പോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും, എന്തൊക്കെയാണ് ഒരു കമ്പനിയിൽ നടക്കുന്നത് എന്നുള്ളൊരു ഇന്റേൺഷിപ്പ് തന്നെ നമുക്ക് രണ്ട് മാസത്തേക്ക് ചെയ്യാനുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ രണ്ട് അടുത്ത പ്രൊജക്ട് എന്ന് പറഞ്ഞാലും നമ്മൾ എടുക്കുന്ന സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് നമുക്കൊരു ടോപ്പിക്കിൽ ഒരു റിസർച്ച് പോലെ നമുക്കൊരു ടോപ്പിക് എടുത്ത് നമുക്ക് അവിടെ റിസർച്ച് പോലെ ചെയ്യാൻ പറ്റും. അതൊരു പ്രൊജക്ട് റിപ്പോർട്ടായിട്ട് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലം അനുസരിച്ച് കിട്ടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അല്ലാതെ പഠിക്കുവാണെങ്കിൽ, ഒരു കോളേജിൽ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ വഴിയും ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റഡ് ടോക്സ്, നമുക്ക് നമ്മുടെ കമ്പനികളുടെ സിഇഒസിനെയൊക്കെ വിളിച്ച് ഇൻവൈറ്റഡ് ടോക്സ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ വഴി നമുക്കൊരു കമ്പനി നമുക്ക് പോയി വിസിറ്റ് ചെയ്താൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ നോളജുകൾ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ റെഗുലർ എം ബി എ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കരിയറിന് ഏറ്റവും നല്ലത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിലൂടെ ശ്രോതാക്കൾ കേട്ടത് എം ബി എയിലേക്കുള്ള വഴികൾ അറിയേണ്ടത് എന്തെല്ലാം എന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് മാക്സ്വാസ്റ്റ് കോളേജിലെ എം ബി എ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ജിനു മേരി വർഗീസ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ്വാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9924 1.
2: സീറോ ഡെലിവറി.
3: യെസ്,
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

കോണ്ടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ, അമിത ഐ കെയർ, കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

സർക്കാർ മേഖലകളിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 99 2491.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
3: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, TK റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
3: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
3: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
4: വെരിക്കോസ് വെയിന് എന്തൊക്കെയാ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
5: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മനസ്സിൻ്റെ

0: ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: മിഷൻ സമുദ്രയെ ബജറ്റിൽ വിശേഷിപ്പിക്കുന്നത്. റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് സംസ്ഥാനം മാറുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇതേ തുടർന്നുള്ള തൊഴിലവസരങ്ങളിൽ തീരദേശ ജനതയ്ക്ക് സംവരണം ഉറപ്പാക്കും.
3: കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും.
2: സമുദ്രയാത്രാ ചരിത്രം, കപ്പൽ നിർമ്മാണ പാരമ്പര്യം, വാണിജ്യ പൈതൃകം, തീരദേശ ജീവിത സംസ്കാരം എന്നിവയെ ഒരുമിപ്പിക്കുന്ന അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിച്ച് സതേൺ കേരള എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. നിക്ഷേപകർക്ക് ഭൂമി, നിയമപരമായ അനുമതികൾ, നിക്ഷേപാനന്തര പിന്തുണ എന്നിവ ഉറപ്പുവരുത്തുന്ന ഏകജാലക സംവിധാനമായി ഇൻവെസ്റ്റ് കേരളം സെൽ രൂപീകരിക്കും. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങളോടെ ആസൂത്രിതമായ സാമ്പത്തിക മേഖല നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2074 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്കായി ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ട് എത്തിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിന് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
3: അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൌജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസക്കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും.
4: കൃഷി, കാർഷിക അനുബന്ധ മേഖലകൾക്കായി 1534.98 കോടി രൂപ വകയിരുത്തി. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. ഫലം പുഷ്പകൃഷി നടത്തുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കും. വനിതകൾക്കായി കൃഷി സഖി പദ്ധതി തുടങ്ങും. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സമഗ്ര മാറ്റം കൊണ്ടുവരാനുള്ള പദ്ധതികളെക്കുറിച്ചും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. മാറുന്ന തൊഴിൽ മേഖലയ്ക്ക് അനുസൃതമായി യുവജനങ്ങളെ സജ്ജമാക്കുന്ന പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ അവസരങ്ങൾ കണ്ടെത്താൻ വഴിയൊരുക്കുന്ന ഈ പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടിയും IIT മാതൃകയിൽ റിസർച്ച് പാർക്കിന് 60 കോടിയും നീക്കിവച്ചു. കേരള സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് സ്ഥാപിക്കാൻ 2 കോടി രൂപ വകയിരുത്തി. മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയെക്കുറിച്ച് പഠിച്ച് കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ തുറക്കും. ബഹിരാകാശ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങാനും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് വിലങ്ങാട് വികസനത്തിന് പ്രത്യേക പാക്കേജ് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. ഗ്രാമസഭകൾ ഓൺലൈനാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് സൈബർ പാർക്കിനെ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. സർക്കാർ ജീവനക്കാരുടെ DA DR മുടക്കമില്ലാതെ നൽകും. മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കും. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലോകോത്തര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ ആരംഭിക്കും. ഇതിനായി 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മികച്ച നിലവാരമുള്ള ഫുട്ബോൾ പരിശീലനവും ഇവിടെ ലഭ്യമാക്കും. JC ഡാനിയൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കുന്നത് 100 കോടി രൂപ പ്രഖ്യാപിച്ചു. കാരുണ്യ ബെനവലൻ ഫണ്ട് പദ്ധതി, ശ്രുതിതരംഗം, സ്നേഹപൂർവ്വം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹസാന്ത്വനം, പകൽവീട്, വയോമിത്രം, ആശ്വാസ കിരണം, സുഹൃതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഇൻസുലിൻ നൽകാൻ നടപടി സ്വീകരിക്കും. പുതുതലമുറ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാകുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ ലഭ്യമാക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കും. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാന ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടനയിൽ മാറ്റം വരുന്ന പ്രഖ്യാപനവും 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 5% നിന്ന് 3% കുറയ്ക്കുകയും ബജറ്റിൽ ചെയ്തു. 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ളവയ്ക്ക് 5% നികുതി. 40 ലക്ഷത്തിന് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 15% വർദ്ധിപ്പിച്ചു. ബജറ്റിലെ റവന്യൂ വരവ് 169,646.37 കോടി രൂപയാണ്. റവന്യൂ ചെലവ് 2,05,167 കോടി. റവന്യൂ കമ്മി 35,355.3 കോടി. മൂലധന ചെലവ് 19,651.41 കോടി. പൊതുകടം 52,364.13 കോടി രൂപയാണ്. ഗവേണൻസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി BD സതീശൻ തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് അവതരണത്തിന് ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആഘാതം നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
5: കാർഷിക മേഖലകളിലെ ഒരാശ്വാസ നടപടിയും ഈ ബജറ്റിൽ കാണാനില്ല. ഇത് കാർഷിക മേഖലയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്ന ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. പരിശോധിച്ചാൽ കാണാൻ കഴിയുക, പല കാര്യങ്ങളിലും നേരത്തെയുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നുവെന്ന്. ഇപ്പോൾ പരമ്പരാഗത വ്യവസായ മേഖലകളടക്കം നേരത്തെയുള്ള വിഹിതം കുറച്ചിരിക്കുക.
4: വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ച് പരാമർശിക്കാത്ത സംസ്ഥാന ബജറ്റ് ജനങ്ങൾക്ക് മോഹങ്ങൾ മാത്രം നൽകുന്നതായി അവശേഷിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. ചെലവ് ചുരുക്കലിനും വരുമാനം വർദ്ധിപ്പിക്കാനും മുൻഗണന നൽകുമെന്ന് അറിയിച്ച മുഖ്യമന്ത്രി ബജറ്റിൽ അതിനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ മറ്റന്നാൾ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. പോർട്ടലിൽ നൽകുന്ന വിവരങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കും. വിവരങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരു SE ID ലഭിക്കും. പോർട്ടലിൽ നൽകിയ വസ്തുതകൾ ഉറപ്പാക്കാൻ എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ ഈ ID നിർബന്ധമായും കാണിക്കണം. ID മറന്നുപോയാൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വീണ്ടെടുക്കാം. സെൽഫ് എന്യൂമറേഷന് വീടിന്റെ പ്രമാണരേഖകൾ സമർപ്പിക്കേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: ഇന്ന് വായന ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായന മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായന ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 781 പോയിന്റ് താഴ്ന്ന് 76,629, നിഫ്റ്റി 208 പോയിന്റ് നഷ്ടത്തിൽ 23,957, വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 2,680 രൂപ താഴ്ന്ന് 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ. ദക്ഷിണ കൊറിയയെ 1-0 തകർത്താണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. മെക്സിക്കോയിലെ ഗ്വാഡലജാര സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിന്റെ ആദ്യ പകുതി ഇരു ടീമുകളും ഗോൾരഹിതമായി പിരിഞ്ഞു. തുടർന്ന് 50-ാം മിനിറ്റിലാണ് മെക്സിക്കോയുടെ വിജയ ഗോൾ പിറന്നത്. CMRL എക്സാലോജിക് കേസിൽ തിരുവനന്തപുരത്ത് ED പരിശോധന. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ TV ലോക്കർ തുറന്ന് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ആയുർവേദ കോളേജ് ജംഗ്ഷനിലെ HDFC ബാങ്ക് ശാഖയിലാണ് പരിശോധന. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും പ്രമുഖ വെറ്റിനറി ഫാർമക്കോളജിസ്റ്റ് ഡോ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ചു. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ടുള്ള ഭരണമാണ് കഴിഞ്ഞ 12 വർഷമായി നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിക്ക് ജന്മദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽഗാന്ധിക്ക് ആരോഗ്യവും ദീർഘായുസ്സും നേരുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ട് VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്. തുറമുഖ വികസനത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും ഊന്നൽ. കാർഷിക മേഖലയ്ക്ക് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷം. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ മിഷൻ സമുദ്ര സമഗ്ര പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് 2,074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വായനയാണ് വികസനമെന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. 1 മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ராஜலட்சுமி சில்க்ஸ் திருவல்ல முத்தூர் ஏட்டுமானூர்.
1: റേഡിയോ മാക്ഫാസ്
2: 90.4
1: ആകാശവാണി വാർത്തകൾ.
2: സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
3: ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി.
2: തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാം

0: വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സംസ്ഥാനത്ത് ആരംഭിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കും. ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജം എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. നഗരവികസനത്തിനായുള്ള കേരള അർബൺ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഏറ്റവും സമകാലിക അക്കാഡമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസ് ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക.
0: 10,000 MSME സംസ്ഥാനത്ത് ആരംഭിക്കും. MSME ഗ്രോത്ത് പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബ്രാൻഡ് കേരളം, കേരള മാർക്ക് എന്നിവ ആരംഭിക്കും.

0: 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടിയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആന്റ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും ഭിന്നശേഷിക്കാർക്ക് പൊതുയിടങ്ങളിൽ റാമ്പുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലാക്കി മാറ്റും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവേൺസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസന കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനക്ഷേമത്തിലും വികസനത്തിലും സർക്കാരിന്റെ പിൻവാങ്ങൽ ഉണ്ടാകുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത്. കൃഷി, വ്യവസായം പോലുള്ള പ്രധാന മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും അദ്ദേഹം വിമർശിച്ചു. സ്വാഭാവിക വരവ് ചിലവുകൾ പെരുപ്പിച്ചു കാണിച്ച് ബജറ്റ് സ്വകാര്യ മേഖലയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ പല പദ്ധതികളും പേരുമാറ്റി അവതരിപ്പിച്ചതായും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ. നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ.

0: അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9924 1.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ഇഡ്ഡലിയൊക്കെ പതിവാക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ ഒരേ രുചിയിൽ നിന്ന് ചെറിയൊരു മാറ്റം ആഗ്രഹിക്കുന്നവർ ആരാണില്ലാത്തതല്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഞാൻ ഇനി പറയുന്ന ഒരു സ്പെഷ്യൽ ദോശ. അതായത് മഹാരാഷ്ട്രൻ പാചക പാരമ്പര്യത്തിന്റെ ഭാഗമായ ഈ വിഭവം ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷണ പ്രേമികളുടെ ഇഷ്ട വിഭവങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. നേരത്തെ ദോശ പോലെ പരത്തി തയ്യാറാക്കുന്ന ഈ ഒരു പലഹാരം തേങ്ങയും മസാലകളും ഒക്കെ നിറച്ച് ചുരുട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുമാത്രമല്ല, അതിനെ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ രുചി എന്ന് പറയുന്നത് അതീവ ടേസ്റ്റ് ആയിരിക്കും. അതിഥികൾക്കൊക്കെ നൽകാൻ പറ്റുന്ന ഒരു വെറൈറ്റി ദോശ. സാധാരണ അരിയും ഉഴുന്നും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ദോശയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കടലമാവാണ് ഈ ദോശയുടെ പ്രധാന ചേരുവ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ റിച്ചാണ്. എണ്ണയുടെ ഉപയോഗം വളരെ കുറവായതുകൊണ്ട് ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവർക്കും ഇത് ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുക്കാം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എടുക്കേണ്ട ചേരുവകള്: 1 കപ്പ് കടലമാവ്, 2 കപ്പ് പുളിയുള്ള മോര്, ആവശ്യത്തിന് വെള്ളം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചിരകിയ തേങ്ങ 1 കപ്പ്, പച്ചമുളക് 2 എണ്ണം, മല്ലിയില 2 ടേബിൾ സ്പൂൺ, ചെറുനാരങ്ങ നീര് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, 1 നുള്ള് കായം. ഇത്രയും ഐറ്റംസ് ആണ് എടുക്കേണ്ടത്. ഞാൻ ഒന്നും കൂടി ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. 1 കപ്പ് കടലമാവ്, 2 കപ്പ് പുളിയുള്ള മോര്, ആവശ്യത്തിന് വെള്ളം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തേങ്ങ, പച്ചമുളക്, മല്ലിയില, ചെറുനാരങ്ങ നീര്, ഉപ്പ്. ഇനി അടുത്തത് താളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയും കടുകും ജീരകവും കറിവേപ്പിലയും കായവും. ആദ്യം ഒരു പാത്രത്തിൽ കടലമാവും മോരും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി പേസ്റ്റും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ കലക്കിയെടുക്കാം. കട്ടകളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമുണ്ടെങ്കിൽ അരിച്ചെടുത്ത ശേഷവും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഈ ഒരു മിക്സ് ഒരു കട്ടിയുള്ള പാനിലേക്ക് മാറ്റിയിട്ട് കുറഞ്ഞ തീയിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഏകദേശം 8 to 10 മിനിറ്റ് വരെ ഇളക്കുമ്പോഴേക്കും ഈ ഒരു മിക്സ് കട്ടിയാകാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോഴേക്കും നമ്മൾ തീയും ഓഫ് ചെയ്തേക്കണം. ഒരുപാട് സമയം വേവിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഓവറായിട്ട് ഇങ്ങനെ ടൈറ്റ് ആവുകയും പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. സ്റ്റീൽ പാത്രങ്ങളിലോ പരന്ന ട്രേയുടെയോ പുറം ഭാഗത്ത് അല്പം എണ്ണ പുരട്ടിയിട്ട് ഈ മിക്സ് നേരത്തെ പാളിയായിട്ട് നമ്മളിങ്ങനെ പരത്തി കൊടുക്കണം. എന്നിട്ട് മൊത്തത്തിൽ അതൊന്ന് തണുത്ത ശേഷം കത്തി ഉപയോഗിച്ച് നീളത്തിലുള്ള സ്ട്രിപ്പുകളായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഇതിന്റെ ഇടയിലാണ് നമ്മൾ ഫില്ലിങ് തയ്യാറാക്കുന്നത്. അതായത് ചിരകിയ തേങ്ങ, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും, മല്ലിയിലയും, നാരങ്ങ നീരും, ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മിക്സ് ഓരോ സ്ട്രിപ്പിനു മുകളിൽ വിതറിയിട്ട് പതുക്കെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ലാസ്റ്റ് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് കടുകും ജീരകവും കായവും കറിവേപ്പിലയും കൂടി ചേർത്ത് താളിക്കുക. എന്നിട്ട് ഈ താളിപ്പ് നമ്മൾ ഈ ചുരുട്ടി വെച്ച ദോശയുണ്ടല്ലോ അതിന്റെ മുകളിലൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിഭവം കുറച്ചും കൂടി സ്വാദിഷ്ടമാകും. ഇപ്പൊ സാധാരണ ദോശകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് ഈ ദോശയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ചുരുട്ടി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അതുപോലെ കടലമാവ് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതായിരിക്കും ഇത്. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ ഒരു സ്നാക്കായിട്ടും അല്ലെങ്കിൽ പാർട്ടി സ്നാക്കായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. പ്രോട്ടീൻ റിച്ച് ആണ്, ഹെൽത്തി ആണ്, ദഹിക്കാൻ എളുപ്പമാണ്, കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ സ്യൂട്ട് ആവുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് സുർലി ദോശ എന്നൊക്കെയാണ് പുറത്ത് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഇടണ്ട, നമുക്ക് പേരിടാതെ തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺഡ്, റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഇറ്റ് ഹാപ്പിലി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: താരൻ കാരണം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സിമ്പിൾ ട്രിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ താരൻ മാറാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാനുമായിട്ട് ഞാൻ ഒരുപാട് ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള പൊടിക്കൈകള് പറഞ്ഞു തരുമ്പോ പലരുടെയും മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ സ്ഥിരം വീട്ടിൽ നിൽക്കുന്നവർക്കല്ലേ പറ്റൂ, ഞങ്ങളെപ്പോലെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ടിപ്പ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ വെൽക്കം ടു ഷാമയം വിത്ത് മീ ആർ ജെ അപർണ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഹോസ്റ്റലില് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗം നിങ്ങളുടെ തലയിലുള്ള താരൻ എന്ന പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് അതാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, നമുക്ക് വേണ്ടത് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഇലകളാണ്. ഈ ഇലകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നാട്ടിൽ പോകുന്ന സമയത്ത് ഉണക്കി പൊടിച്ചെടുക്കണം. അപ്പൊ ഏതൊക്കെയാണ് ആ ഇലകൾ എന്ന് നോക്കിയാലോ, ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ആര്യവേപ്പാണ്. നമുക്കറിയാം ആര്യവേപ്പില് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തലയിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ അതുപോലെ മറ്റ് പെയിൻ ശല്യങ്ങൾ ഇതിനൊക്കെ ആര്യവേപ്പ് നല്ലൊരു പരിഹാരമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആര്യവേപ്പാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോ നിങ്ങൾക്ക് എത്രത്തോളമാണ് ഇതിന്റെ ഒരു പൊടി ആവശ്യമുള്ളത് അത്രത്തോളം എടുക്കാം. ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ടാണ് തിരികെ നാട്ടിൽ പോകുന്നവരാണെങ്കിൽ കൂടുതൽ, അതായത് ഒരു 2-3 പിടിയോളം ആര്യവേപ്പല്ല എടുക്കുക. അതല്ലെങ്കിൽ ഒരുപാട് നാള് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ആര്യവേപ്പിന്റെ ഇല എടുക്കുക. ആര്യവേപ്പിന്റെ ഇല മാത്രമല്ല പിന്നീട് നമുക്ക് വേണ്ടത് കറിവേപ്പിന്റെ ഇലയാണ് കേട്ടോ. ആര്യവേപ്പിന്റെ ഇല എടുക്കുന്ന അതേ അളവിൽ തന്നെയാണ് നമ്മൾ കറിവേപ്പിന്റെ ഇലയും എടുക്കേണ്ടത്. കറിവേപ്പിന്റെ ഇലയും വേണം, കൂടാതെ നമുക്ക് വേണ്ടത് മൈലാഞ്ചി ഇലയാണ്. ഈ 3 ഇലകളും നമുക്ക് വേണം. ഈ 3 ഇലയും തുല്യമായ അളവിൽ ഇടിക്കുക വേണം കേട്ടോ. ഇലകൾ മാത്രമല്ല കേട്ടോ, ഇനി നമുക്ക് വേറൊരു സാധനം കൂടി വേണം, അതാണ് ഉലുവ. നമുക്കറിയാം ഉലുവയിൽ ഒരുപാട് ഒരുപാട് പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ തലയോട്ടിക്കും ഒക്കെ ഒരുപാട് നല്ലതാണ്. മാത്രമല്ല താരൻ മാറാനായിട്ട് ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് കേട്ടോ ഉലുവ. അപ്പോ ഈ ഉലുവയും നമുക്ക് ഉണക്കിയെടുക്കണം. അതിപ്പോ ഇല എടുക്കുന്ന അനുസരിച്ച്, ഇപ്പോ ഒരുപാട് ഇലയുള്ളവരാണെങ്കിൽ 100 ഗ്രാമോളം ഉലുവ എടുക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ഉലുവയും കൂടി ചേർത്ത് ഇത് തണലത്തിട്ട് ഉണക്കി എടുക്കുക. ശേഷം ഇത് നന്നായിട്ട് പൊടിച്ച് ഒരു ഡ്രൈ ആയിട്ടുള്ള ജാറിലേക്ക് മാറ്റിവെക്കാം. ഇനി ഹോസ്റ്റലിൽ വരുമ്പോൾ ഇതൊരു ടേബിൾ സ്പൂൺ എടുത്ത് തൈരുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ തൈരുമായിട്ട് ചേർക്കുക. ഇനി അതല്ല നിങ്ങളുടേത് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങളിത് വെറും വെള്ളത്തിൽ ചാലിച്ച് തലയിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഡാൻഡ്രഫ് പോകാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ ദാ ടാറ്റ പറയുകയാണ്. ഇത്രയും നേരം ചമയത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഞമ്മളെ മജുനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്റെ പേര്

0: കയറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിതാ എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജി അപർണ. അപ്പോ ഇന്ന് നമ്മൾ ഗ്രാമഫോണിലൂടെ ആരുടെ പാട്ടുകളാണ് കേൾക്കുന്നത് എന്നറിയണ്ടേ? മറ്റാരുടെ അല്ല കേട്ടോ, വൈക്കം വിജയലക്ഷ്മി എന്ന അതുല്യ കലാകാരിയുടെ പാട്ടുകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഗ്രാമഫോണിന്റെ യാത്ര. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുമ്പോൾ ആ ഒരു ശബ്ദം കൊണ്ട് തന്നെയാണ് കേട്ടോ അവർ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദവും അതുപോലെ തന്നെ പാട്ടുകളാണെങ്കിലും ഭയങ്കര രസമായിട്ടാണ് കേട്ടോ വൈക്കം വിജയലക്ഷ്മി പാടുന്നത്. അപ്പൊ എന്തായാലും വൈക്കം വിജയലക്ഷ്മി സ്പെഷ്യൽ ഗ്രാമഫോണിൽ നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന ഏത് പാട്ടാണ് എന്ന് നോക്കുകയാണെങ്കിൽ ജയ് ഭീം എന്ന മൂവിക്ക് വേണ്ടിയിട്ട് വൈക്കം വിജയലക്ഷ്മി ആലപിച്ച സോങ് ആണ് കേട്ടോ. നമുക്കറിയാം ഈ ഒരു മൂവി തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ശക്തമായൊരു രാഷ്ട്രീയമാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആ മൂവിയുടെ അവസാനം ക്ലൈമാക്സിൽ ആ മൂവിയുടെ എല്ലാ ഫീലും ഇങ്ങനെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പാട്ടുണ്ട്, മണ്ണിലെ ഈറമുണ്ട് എന്ന് തുടങ്ങുന്ന സോങ്. ആ ഒരു പാട്ടാണ് നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത്. യുഗഭാരതിയുടെ വരികളാണ് കേട്ടോ. അപ്പോ ഈ ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങിയാലോ. ഇതാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക്

വൈക്കം വിജയലക്ഷ്മി സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ കുറച്ച് മുമ്പ്, അതായത് AR എന്ന മൂവി റിലീസായ സമയം തൊട്ട് നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റിൽ ഇടം നേടിയൊരു പാട്ടാണ് അങ്ങ് വാന കോണിൽ എന്ന് തുടങ്ങുന്നത് അല്ലേ. ഭയങ്കര രസമുള്ള പാട്ടാണ്, നമ്മളൊക്കെ കേട്ട് കേട്ട് ഇങ്ങനെ കാണാതെ പഠിച്ചൊരു പാട്ടും കൂടിയാണ് കേട്ടോ ഇത്. ആ ഒരു പാട്ടാണ് നമ്മളിനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. മനു മഞ്ജിത്തിന്റെ വരികളാണ്, വൈക്കം വിജയലക്ഷ്മിയുടെ വോക്കലും കൂടി ആയപ്പോൾ ആ ഒരു പാട്ടിന്റെ ഫീല് അങ്ങ് പീക്ക് പോയിന്റിലെത്തി അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ വൈക്കം വിജയലക്ഷ്മി എന്ന അതുല്യ കലാകാരിയുടെ ശബ്ദത്തിൽ പിറവിയെടുത്ത പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ ഗ്രാമഫോണിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു തമിഴ് സോങ് ആകാം അല്ലെ. വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റൈലിലുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഇങ്ങനെ അപ്പം സങ്കടമുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്, അതുപോലെ തന്നെ അടിച്ചുപൊളി മൂഡിലുള്ള പാട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു അടിച്ചുപൊളി പാട്ട് പിടിക്കാം. പാട്ട് ഏതാണെന്നല്ലേ, സ്വപ്ന സുന്ദരി എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ നമ്മളിനി കേൾക്കാൻ പോകുന്നത്. വീർ ശിവാജി എന്ന മൂവിയിലെ സോങ് ആണ്, വൈക്കം വിജയലക്ഷ്മിയുടെ വോക്കൽ അതുപോലെ തന്നെ ഡി മാൻ്റെ മ്യൂസിക് ആണ് കേട്ടോ. അപ്പൊ എന്നായാലും നോക്കിയൊരു പാട്ട് കേട്ടാലോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ്. നമ്മൾ ഇന്ന് ഗ്രാമഫോണിലൂടെ കേൾക്കുന്ന എല്ലാ പാട്ടുകളും തന്നെ വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകളാണ് കേട്ടോ. ആ ഒരു പ്രത്യേകമായ ശബ്ദത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ശൈലിയിലുള്ള പാട്ടുകളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വൈക്കം വിജയലക്ഷ്മിയുടെ തന്നെ കരിയറിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു മലയാളം പാട്ടുണ്ട്. ആ ഒരു പാട്ടാണ് കേട്ടോ. നടൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ എന്ന് തുടങ്ങുന്ന സോങ്. ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു പാട്ട്. നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കാനായിട്ട് വല്ലാത്തൊരു ഫീലാണ് ഈ ഒരു പാട്ട്. ഔസേപ്പ് അച്ഛൻ സാറാണ് കേട്ടോ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേട്ടാലോ, താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഒക്കെയാണ് നമ്മളിങ്ങനെ കേൾക്കുന്നത് അല്ലെ. ഇനി നമുക്ക് റീസെന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ട്രെൻഡായ പാട്ടുകളിലേക്ക് പോകും. അതായത് റീസെന്റ് ആയിട്ട് ഒരു നാടൻ പാട്ട് നമ്മുടെ കലോത്സവ വേദിയിൽ കുട്ടികൾ പാടി ട്രെൻഡാകുന്നു, അതിനുശേഷം ആ ഒരു പാട്ട് സിനിമയിൽ വരുന്നു, അതും വൈക്കം വിജയലക്ഷ്മിയുടെ വോക്കലിൽ തന്നെ വരുന്നു. ആ ഒരു പാട്ട് പിന്നെ ട്രെൻഡാകാതെ ഇരിക്കും അല്ലെ. അപ്പൊ എന്തായാലും പാട്ട് ഏതാണെന്ന് ഞാൻ പറയാം. അഞ്ജന മണിക്കട്ടിൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ, ഭയങ്കര രസമുള്ള പാട്ടാണ്. ഇന്നസെന്റ് എന്ന മൂവിയിലെ സോങ് ആണ്. നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ഇതാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ചെറുപ്പക്കാരെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പാടിയൊരു മലയാളം പാട്ടുണ്ട്. ഇപ്പൊ തന്നെ പാട്ട് ഏതാണെന്ന് മനസ്സിലായി കാണും. അതും നമ്മുടെ വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ട്. ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്, ഫ്രം ദ മൂവി വടക്കൻ സെൽഫി. വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, നിവിൻ പോളി കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ വമ്പൻ ഹിറ്റ് ചിത്രമായിരുന്നു കേട്ടോ ഒരു വടക്കൻ സെൽഫി എന്നത്. ഇതിലെ കൈക്കോട്ടും കണ്ടിട്ടില്ല എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മളിനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഷാൻ റഹ്മാൻ ആണ് കേട്ടോ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ തന്നെയാണ് ഈ ഒരു പാട്ടിന്റെ വരികളും ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ. താ വരുന്ന പാട്ട് കേട്ടോണ്ടേ ഇരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ഇങ്ങനെ ഗ്രാമഫോണിന്റെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഗ്രാമഫോണിലൂടെ കേൾക്കുന്നതെല്ലാം തന്നെ വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകളാണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടുകളൊക്കെയാണ് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സെല്ലുലോയിഡ് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് വൈക്കം വിജയലക്ഷ്മി പാടിയ കാറ്റേ കാറ്റേ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈക്കം വിജയലക്ഷ്മിയുടെ വോക്കലിൽ ഏത് ടൈപ്പ് പാട്ട് വേണമെങ്കിലും നമുക്ക് കേൾക്കാം. കാരണം ഏതാണ് ഇപ്പൊ അടിച്ചുപൊളിയാണെങ്കിൽ ആ ഒരു വൈബ് നമുക്ക് ഫുൾ കിട്ടും എന്നതാണ്. ഇനിയിപ്പോ ഇച്ചിരി സങ്കടമുള്ള പാട്ടാണെങ്കിൽ അതും നമുക്ക് ഫുൾ കിട്ടും. നമുക്കിനി സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലെ കാറ്റേ കാറ്റേ എന്ന് തുടങ്ങുന്ന സോങ്ങിലേക്ക് പോകാം. റഫീഖ് അഹമ്മദാണ് വരികൾ ഒരുക്കിയിരിക്കുന്നത്. ജി ശ്രീറാം, വൈക്കം വിജയലക്ഷ്മി എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. സംഗീതം ഒരുക്കിയിരിക്കുന്നത് എം ജയചന്ദ്രനാണ്. അപ്പോ താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കും. റേഡിയോ മാക്ക് ഫാസ്റ്റ് 9.4 നാട്ടുകാർക്ക് കൂട്ടായി.

കാറ്റിൽ നിന്ന് തുടങ്ങുന്ന ഭയങ്കര രസമുള്ള എന്നാൽ കുറച്ച് എന്താ പറയാ സ്ലോ ആയിട്ട് പോകുന്ന ഒരു പാട്ടൊക്കെ കേട്ട് തിരികെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മള് കുറച്ച് അടിച്ചുപൊളി വൈബിലേക്ക് പോവുകയാണ്. അതായത് പ്രകമ്പനം എന്ന മൂവിക്ക് വേണ്ടിയിട്ട് വൈക്കം വിജയലക്ഷ്മി പാടിയ ഒരു പാട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാട്ട് സോഷ്യൽ മീഡിയയൊക്കെ അടക്കി ഭരിക്കുകയാണ്. പ്രത്യേകിച്ച് മാസ് ആയിട്ടുള്ള റീലൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് മിക്കവാറും ഈ ഒരു പാട്ടായിരിക്കും. പാട്ട് ഏതാണെന്നല്ലേ, ഉഗ്രരൂപിണി എന്ന് തുടങ്ങുന്ന സോങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാറ്റ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകളൊക്കെ ആയിട്ടാണ് ഗ്രാമഫോണിന്റെ ഇന്നത്തെ യാത്ര മുന്നോട്ട് പോയത്. ഇനി നമുക്ക് പതിയെ ടാറ്റ പറയാനുള്ള സമയമാണ് കേട്ടോ. നമുക്ക് ടാറ്റ പറയാൻ നേരത്ത് ഭയങ്കര മാസായിട്ടുള്ള ഒരു പാട്ടിലൂടെ പോയാലോ. നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഗ്രാൻഡ് മാ സോങ് ആണ് കേട്ടോ. ഇപ്പൊ തന്നെ മനസ്സിലായി കാണും. ഈ ഒരു പാട്ടിന്റെ വിഷ്വലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പേടിപ്പെടുത്തുന്ന വിഷ്വലാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും, അതായത് റിവെഞ്ച് ഒക്കെ ചെയ്യുന്നു, അതല്ല, എന്തെങ്കിലും ഒരു സാധനം അച്ചീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കരിയറിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ അതൊക്കെ കാണിക്കാനായിട്ട് അല്പം മാസായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാട്ടാണ് കേട്ടോ ഈ ഗ്രാൻഡ് മാ സോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാൻഡ് മാ സോങ്ങിലൂടെ നമ്മൾ പതിയെ ഇന്നത്തെ ഗ്രാമഫോണിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം ഗ്രാമഫോണിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കേട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നുകണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
3: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്, നമുക്കറിയാം ഇന്നൊരു ജീവിതശൈലി രോഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇപ്പൊ മിക്കവരിലും കണ്ടുവരുന്ന ഒന്നാണ് കൊളസ്ട്രോൾ. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ പാലിക്കേണ്ട ചില ഭക്ഷണത്തിന്റെ ചിട്ടകളുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് നമ്മളോട് കൊളസ്ട്രോളിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അക്ഷയ ഹോമിയോപ്പതി ക്ലിനിക്കിലെ ഡോക്ടർ ബിന്ദു അഭിലാഷാണ്. അപ്പൊ ഡോക്ടറെ നമുക്ക് മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ എന്താണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്?
3: കൊളസ്ട്രോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോശഭിത്തികളിലും ശരീരഘടകങ്ങളിലും കാണുന്ന ഒരുതരം കൊഴുപ്പാണ് കൊളസ്ട്രോൾ. ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ആഗിരണം ചെയ്യപ്പെടുകയോ കരൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന കൊളസ്ട്രോൾ രക്തത്തിലൂടെയാണ് ശരീരത്തിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നത്.
2: അതുപോലെ ഡോക്ടർ, ഇപ്പം നല്ല കൊളസ്ട്രോൾ ഉണ്ട്, ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്, അങ്ങനെ രണ്ട് രീതിയിലുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ കൊളസ്ട്രോൾ കൊണ്ടുള്ള?
3: കോശസ്തരത്തിന്റെ ഒരു ഘടകമാണിത്, അതിന്റെ ഫ്ലൂയിഡിറ്റി നിലനിർത്താൻ സഹായിക്കുന്നു. പിന്നെ നാടികളെ പൊതിയുന്ന ഒരു ഇൻസുലേറ്ററായി കൊളസ്ട്രോൾ പ്രവർത്തിക്കുന്നു. കൊഴുപ്പിന്റെ ആകിരണത്തിന് സഹായിക്കുന്ന 21 കാർബൺ ബൈൽ അമ്ലങ്ങളുടെ നിർമ്മാണത്തിന് കൊളസ്ട്രോൾ ആവശ്യമാണ്. അതുപോലെ ശരീരത്തിലുള്ള ചില ഹോർമോണുകൾ, ആൻഡ്രജൻ ഈസ്ട്രജൻ പോലുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിനും അതുപോലെ വൈറ്റമിൻ ഡി പോലുള്ള ചില വൈറ്റമിൻസിന്റെ ഉൽപ്പാദനത്തിനും നമുക്ക് കൊളസ്ട്രോൾ ആവശ്യമാണ്.
2: ഓക്കെ. പിന്നെ അതുപോലെ ഇപ്പം LDL HDL അങ്ങനെയൊക്കെ നമ്മൾ കൊളസ്ട്രോളിനെ ഇങ്ങനെ വേർതിരിക്കുന്നുണ്ടല്ലോ, എന്താണ് ഈ LDL HDL എന്നൊക്കെ പറയുന്നത്?
3: ബ്ലഡിലൂടെ കൊളസ്ട്രോളിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ലിപ്പോപ്രോട്ടീൻസ് ആണിവ.
2: പിന്നെ ചില ഫുഡുകൾ നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ടല്ലേ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അതെന്തൊക്കെയാണ്?
3: കൊളസ്ട്രോൾ കുറയ്ക്കാൻ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, റെഡ് മീറ്റ് ഒഴിവാക്കണം, ബേക്ക് ചെയ്തെടുക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഫാസ്റ്റ് ഫുഡിന്റെ അമിത ഉപയോഗം, എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, അതുപോലെ സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, മാംസ്യങ്ങൾ അതായത് സോസേജ്, ഹോട്ട് ഡോഗ് പോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക.
2: ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ഭക്ഷണങ്ങളും ഉണ്ടല്ലേ. അപ്പൊ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫുഡിലാണ് കുറച്ച് ലിമിറ്റേഷൻസ് കൊണ്ടുവരേണ്ടത്?
3: ലോകമെമ്പാടുമുള്ള മരണങ്ങളുടെ ഒരു പ്രധാന കാരണം ഹൃദ്രോഗമാണ്. അമിതമായ കൊളസ്ട്രോൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നിങ്ങൾ എന്താണ് കഴിക്കുന്നത്, അതായത് ശരിയായ കൊളസ്ട്രോൾ ഭക്ഷണങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാനും കുറയ്ക്കാനും കഴിയും.
2: ഇനി ഡോക്ടർ, അടുത്തായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഹോമിയോപ്പതിക് മാനേജ്മെന്റ് ഉണ്ടല്ലോ, അത് എന്തൊക്കെയാണ്?
3: ചിട്ടയായ ഭക്ഷണക്രമം, അതുപോലെ വ്യായാമം, അതിനോടൊപ്പം തന്നെ ഹോമിയോപ്പതിക് മെഡിസിനുകളായ ഗാർസീനിയ,
2: കൊളസ്ട്രോളിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ബിന്ദു ഡോക്ടർ നമ്മളുമായിട്ട് സംസാരിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു. അത് മാത്രമല്ല, കൊളസ്ട്രോൾ എന്ന് പറയുന്നത് വളരെ നിസ്സാരകരമായിട്ടുള്ള ഒന്നല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അത് തുടക്കത്തിൽ തന്നെ നമ്മൾ നിയന്ത്രിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാം. നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ, അങ്ങനെ രണ്ട് തരത്തിലുണ്ട്. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ആ ഒരു ജീവിതശൈലിക്ക് ഒരു മാറ്റം വരുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. താങ്ക് യു ഡോക്ടർ, അപ്പൊ ഇത്രയും നല്ല ഇൻഫർമേഷൻസ് നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചതിന്. എന്തായാലും ഇനി വീണ്ടും നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി മെഡിടോക്കിൽ കേൾക്കാം. മെഡിടോക്കിൽ കൂടി ഉണ്ടായിരുന്നത് ദീപ, എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അക്ഷയ ഹോമിയോപ്പതി ക്ലിനിക്കിലെ ഡോക്ടർ ബിന്ദു അഭിലാഷ്. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ஜெயலட்சுமி சில்க்ஸ் திருவல்ல முத்தூர் ஏட்டுமானூர். ரேடியோ மேக்ஃபாஸ் 90.4 டைம் சென்ட்
1: 3 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th class പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-9491.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. റേഡിയോ മെക്ഫാസ് 90.4. ടൈം സെറ്റ്
3: 4 o'clock.
4: Zero delivery?
5: Yes. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
5: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012 5866 61.
5: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ. ഹലോ ഹലോ, ഹായ്, നമസ്കാരം. റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 റേഡിയോ കഫേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അപ്പൊ എന്തൊക്കെയുണ്ട്? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാനുള്ളത് അല്ലേ?

എന്താ അല്ലേ, ഹാപ്പിക്കൊന്നും ഒരു കുറവില്ല, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കേൾക്കാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം എല്ലാ ടെൻഷൻസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് റേഡിയോ കഫേയിൽ പങ്കെടുക്കാനായിട്ട് എല്ലാവരും ഓടിവായോ, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ലൈവിന് വേണ്ടിയിട്ടെന്നുള്ളത് അതും എനിക്കറിയാം. അപ്പോൾ ഒന്നുകൂടി എല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ് അല്ലേ, അറിയാലോ ഇന്ന് വായനാ ദിനമാണ്. നമുക്കറിയാം ഒരു പുസ്തകം തുറക്കുമ്പോൾ തുറക്കുന്നത് വെറും താളുകൾ മാത്രമല്ല അല്ലേ, പുതിയൊരു ലോകമാണ്. വായന നമ്മെ അറിവിലേക്കും അനുഭവങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും കൈപിടിച്ച് നടത്തുന്ന ഒരു അത്ഭുത യാത്ര എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. നമുക്കറിയാം ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ എഴുതുന്നവരുണ്ട്, വായിക്കുന്നവരുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, വായന എന്ന് പറയുന്നത് ഇപ്പം എഴുതാനും നമുക്കറിയാം ഒരു എഴുത്തുകാരനല്ലെങ്കിൽ പോലും വായിക്കാനായിട്ട് വായന ഒരു ഭ്രാന്തായിട്ട് കൊണ്ട് നടക്കുന്നവർ വരെയുണ്ട് അല്ലേ. യെസ്, അപ്പോൾ വായനയുടെ വെളിച്ചം ജീവിതത്തിൽ ആകെ പകരട്ടെ അല്ലെങ്കിൽ പടരട്ടെ എന്ന് ആശംസിക്കുന്നു. വായനാ ദിനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും ഞാൻ നേരുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ റേഡിയോ കഫേ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ഓടി വന്നോളൂ. റേഡിയോ കഫേയിൽ നിങ്ങളെ കാത്തുകൊണ്ട് സിനിമാസ്കോപ്പ്, ഹൈഡ് ആൻഡ് സീക്ക് ആൻഡ് ടാലന്റ് ഓഫ് ദ ഡേ, ഇങ്ങനെ മൂന്ന് സെഗ്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ്സിലൊക്കെ, അതായത് സിനിമാസ്കോപ്പിലും ഹൈഡ് ആൻഡ് സീക്കിലും നിങ്ങളെ കാത്തിരിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് മുന്നോട്ട് പോകുന്നതോറും നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു നല്ല പാട്ട് വരുന്നുണ്ട്, അതിനുശേഷം നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റായി സിനിമാസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിനു മുൻപായിട്ട് കുറച്ച് മെസ്സേജ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. സുലൈ ചേട്ടൻ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനും എത്തിയിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. സുലൈ ചേട്ടാ നമസ്കാരം, നമ്മുടെ റേഡിയോ കഫേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശ ചേച്ചി ഹായ്, ഹലോ അമൃത, ഗുഡ് ഈവനിങ്. ഏവർക്കും വായനാ ദിന ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പുസ്തകമൊക്കെ വായിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ, നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ആശേച്ചി. ഓക്കെ, സന്തോഷം അങ്ങനൊരു ചിത്രം കണ്ടതിൽ. അടുത്തത് എൽസി ചേച്ചി, ഗുഡ് ഈവനിങ് അമ്രു, ഒപ്പം വായനാ ദിനത്തിന്റെ ആശംസകൾ എന്നും അറിയിച്ചിട്ടുണ്ട്. എൽസി ചേച്ചി വായനാ ദിനത്തിന്റെ ആശംസകൾ ഞാനും അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതാ നന്നായിട്ട് മനോഹരമായിട്ടിരിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് അറിയുന്നു. അപ്പോൾ ഇനി ഒരുപാട് പേര് നമ്മുടെ ഒരു ലൈവിൽ പങ്കെടുക്കാനായിട്ട് എത്തേണ്ടതായിട്ടുണ്ട്. അവരൊക്കെ ഓടി ഓടി ഓടി വായോ. എനിക്കറിയാം ഈ ഒരു സമയത്ത് സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന ഒരു സമയമാണ്, അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് വേഗം വാട്ടോ. അപ്പോൾ നമ്മുടെ പാട്ടിലേക്ക് പോകുന്നു, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

കനം കുറഞ്ഞ പൊരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.

യെസ്, അപ്പതാ നമ്മൾ സിനിമാ സ്കോപ്പ് എന്ന സെഗ്മെന്റിലേക്ക് കടന്നിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും ഇന്ന് എന്താണ് സിനിമാ സ്കോപ്പിൽ ചോദ്യങ്ങളുമായിട്ട് എത്തുന്നത് എന്നുള്ളത്. അപ്പൊ ആരും തന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇന്ന് നിങ്ങൾക്ക് നമുക്കൊക്കെ അറിയാവുന്ന ചില സിനിമകളിലെ കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ. ഇന്ന് ഞാൻ കഥാപാത്രങ്ങളെയാണ് എടുത്തിരിക്കുന്നത്. കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ജയങ്കരേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമൃതയ്ക്കും പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ആദ്യം നേരുന്നു. തിരക്ക് വരുന്നതിനനുസരിച്ച് ഞാനും റേഡിയോ കഫേയിൽ ഉണ്ടാകും. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പരിപാടിയായ റേഡിയോ കഫേ തിരക്ക് വന്നാലും ഞാൻ വിട്ടുകളയില്ല. അതാണ് ഈ ഫോർട്ട് കൊച്ചിക്കാരൻ ജയങ്കർ. അതാണ് ജയങ്കരേട്ടൻ. ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയും ഉണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എവിടെയാണ്, തിരക്കാണോ, എന്ത് പറ്റി? യെസ്, അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ആ ചോദ്യം ചോദിക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു എല്ലാവരും എത്തും, ആൻസർ ഒക്കെ അയക്കുമെന്ന് തോന്നുന്നു. അനിൽ ചേട്ടൻ ഹായ് അമൃത കർത്തിക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് അനിൽ ചേട്ടാ, സന്തോഷം. ഹായ്, ഗുഡ് ഈവനിങ് മോളെ. ലീന ചേച്ചി, ലീന ചേച്ചിക്കും നമസ്കാരം. യെസ്, അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. സിനിമാ സ്കോപ്പിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, കഥാപാത്രത്തിന്റെ പേരാണ് പറയാൻ പോകുന്നത്. അതാരാണ്, ഏത് ചിത്രമാണ് ആ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്ന നമ്മുടെ ആ ഒരു ആക്ടറിന്റെ പേരെന്താണ്, ഒപ്പം അത് ഏത് ചിത്രത്തിലെ കഥാപാത്രമാണെന്ന് കൂടി പറയുക. യെസ്, ഇതാ നമ്മുടെ ജീവൻ ചേട്ടൻ ഹായ് അയച്ചിട്ടുണ്ട്. ഷീജ ചേച്ചി എത്തിയിട്ടുണ്ട്. ഹായ് അമൃത, ഞാൻ വിചാരിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ, എന്നെയാണോ, ഞാനായിരിക്കുമെന്നാണോ? യെസ്. സൽമ ചേച്ചി, ഹായ്, ഗുഡ് ഈവനിങ്. മാക്ഫാസ്റ്റ്, ഹായ് അമൃതക്കുട്ടി. സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം, ഹായ് സൽമ ചേച്ചി. ഹായ് അമൃത, ശുഭസായനം. പണിതിരക്കിലായട്ടോ, സമയം അനുസരിച്ച് കൂടാട്ടോ. ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചി നമസ്കാരം. യെസ്, അപ്പൊ നമ്മുടെ ചോദ്യം പോകുന്നു, ചോദ്യത്തിലേക്ക് പോകുന്നു. യെസ്, നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. അറയ്ക്കൽ മാധവനുണ്ണി, അറയ്ക്കൽ മാധവനുണ്ണി, ഈ ഒരു പേര് എന്തായാലും നമ്മൾ മറക്കില്ല. ഇനി ഈ അറയ്ക്കൽ മാധവനുണ്ണിയായിട്ട് എത്തിയ ആക്ടർ ആരാണ്, ഏത് ചിത്രമാണ്? വേഗം പോന്നോട്ടെ, വേഗം പോന്നോട്ടെ. ദേ ഉത്തരമൊക്കെ ഇവിടെ എത്തി. ആ സൽമ ചേച്ചി, ലീന ചേച്ചി, അനിൽ ചേട്ടൻ, ഷീജ ചേച്ചി, എന്താണ് അതേ എന്ന്. ഓക്കെ ഓക്കെ. നമ്മുടെ വേറെ ആരാണ്? ആ ജീവൻ ചേട്ടൻ, ജീവൻ ചേട്ടൻ, ആകാശ്, സുലൈ ചേട്ടൻ, ലക്ഷ്മിപ്രിയ ചേച്ചി ഉത്തരവുമായി എത്തിയിരിക്കുന്നു. അപ്പോ ഇത്രയുമാണ് ഉത്തരങ്ങൾ വന്നിരിക്കുന്നത്. ഇനിയും ഇതാ ഉത്തരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ബിന്ദു ചേച്ചി, ഷീജ ചേച്ചി, ഷീജ ദാസ്, ഷീജ ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. ഓക്കെ. ആ നമ്മുടെ ബിന്ദു ചേച്ചി, അപ്പൊ നമ്മള് ഒരു ചോദ്യത്തിൽ നിന്നും, സോറി, അതെ അതെ അതെ അതെ, ഒരു ചോദ്യത്തിൽ നിന്നും രണ്ട് ഉത്തരങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്നിതാണ്, ആ കഥാപാത്രം ഞാൻ പറഞ്ഞല്ലോ, അറയ്ക്കൽ മാധവനുണ്ണി, അത് ആരാണ് ആ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്ന ആക്ടർ? പിന്നെ അത് ഏത് ചിത്രത്തിലേതാണ്? ഇത്രയാണ് കേട്ടോ, സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഓക്കെ, എൻ്റെ ഒരു പ്രത്യേക റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യം അയച്ചത് ഒരിക്കലും ഡിലീറ്റ് ചെയ്യരുത്. ഓക്കെ, ഒരിക്കലും ഡിലീറ്റ് ചെയ്യരുത്. ആശ ചേച്ചി തൊടുപുഴയിൽ നിന്നും, അതുപോലെ സലീം കുമാർ, സലീൽ കുമാർ ഏട്ടൻ അയച്ചിരിക്കുന്നു. ലേഖ ചേച്ചി അയച്ചിരിക്കുന്നു. അത്യാവശ്യം ഉത്തരങ്ങളൊക്കെ വന്നു. എല്ലാവരും ഇപ്പം എന്താ റേഡിയോ കഫ് ഇങ്ങനെ അരച്ച് കലക്കി കുടിച്ചിരിക്കുകയാണ്. ഞാൻ അല്ലെങ്കിൽ ദീപ അല്ലെങ്കിൽ അപർണ ഒക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അല്ലേ. ഓക്കെ, യെസ് യെസ് യെസ്. അപ്പൊ നമുക്ക് ഇനി ഉത്തരത്തിലേക്ക് പോകാം, കാരണം അത്യാവശ്യം എല്ലാവരും തന്നെ ഉത്തരം അയച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം ഇതായിരുന്നു, അറയ്ക്കൽ മാധവനുണ്ണി എന്ന കഥാപാത്രം ചെയ്തത് അവതരിപ്പിച്ച ആക്ടർ ആരാണ്, ഏത് ചിത്രത്തിലേതാണെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം, ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം ഉത്തരം നമുക്ക് അയച്ചത്, യെസ്, അനിൽ ചേട്ടനാണ്. മമ്മൂട്ടി വല്യേട്ടൻ എന്ന ചിത്രത്തിലെ കഥാപാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ലീന ചേച്ചി വല്യേട്ടൻ മമ്മൂട്ടി എന്ന് അയച്ചിട്ടുണ്ട്. ജീവൻ ചേട്ടൻ, യെസ്, വല്യേട്ടൻ മമ്മൂട്ടി എന്ന് അയച്ചിട്ടുണ്ട്. ആകാശും അതേ ഉത്തരം അയച്ചിട്ടുണ്ട്. ഷീജ ചേച്ചി അയച്ചിട്ടുണ്ട് ഹിറ്റ്ലർ മമ്മൂട്ടി എന്ന് അയച്ചിട്ടുണ്ട് കേട്ടോ. ഹിറ്റ്ലർ എന്ന ചിത്രത്തില് മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീത ചേച്ചി അയച്ചിട്ടുണ്ട് വല്യേട്ടൻ മമ്മൂട്ടി. ബിന്ദു ചേച്ചി അയച്ചിട്ടുണ്ട് വല്യേട്ടൻ മമ്മൂക്ക എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ ചേച്ചിയും വല്യേട്ടൻ മമ്മൂട്ടി എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. ലേഖ ചേച്ചിയും അതേ ഉത്തരം. സൽമ ചേച്ചിയും അതേ ഉത്തരം. സലീൽ കുമാർ ഏട്ടനും അതേ ഉത്തരം. ആശ ചേച്ചിയും അതേ ഉത്തരം. സുലൈ ചേട്ടനും വല്യേട്ടൻ മമ്മൂട്ടി എന്ന ഉത്തരം. ഷീബ കുമരകം, ഷീബ ചേച്ചിയും വല്യേട്ടൻ മമ്മൂട്ടി എന്ന ഉത്തരം. ശില്പ വല്യേട്ടൻ മമ്മൂട്ടി, വല്യേട്ടൻ മമ്മൂട്ടി എന്ന് ജയങ്കരേട്ടനും അയച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ ഒരൊറ്റ ഒരു ചെറിയൊരു തെറ്റേ വന്നിട്ടുള്ളൂ. നമ്മുടെ ഷീജ ചേച്ചി ഹിറ്റ്ലർ എന്നായിപ്പോയി, ഹിറ്റ്ലർ മമ്മൂട്ടി എന്നായിപ്പോയി. അപ്പോൾ ഹിറ്റ്ലർ അല്ല, വല്യേട്ടൻ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി, നമ്മുടെയൊക്കെ മലയാളത്തിൻ്റെ അഹങ്കാരമായ മമ്മൂക്ക അവതരിപ്പിച്ച
അറയ്ക്കൽ മാധവനുണ്ണി എന്ന കഥാപാത്രം നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലെ. അപ്പോൾ വല്യേട്ടൻ എന്ന ചിത്രത്തിലെ കഥാപാത്രമാണത് മമ്മൂട്ടിയാണ് അവതരിപ്പിച്ചത്. യെസ്, അപ്പൊ എല്ലാവർക്കും നല്ലൊരു കൈയടി ഞാൻ തരികയാണ്. ചെറിയ ചെറിയ ഒരു കൺഫ്യൂഷനൊക്കെ നമുക്ക് വരും, കുഴപ്പമില്ല, ഇനി തെറ്റിക്കായിരുന്നാൽ മതി. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ വീണ്ടും തിരിഞ്ഞ് കറങ്ങിയൊക്കെ വരുമെന്ന് ഒരു ദിവസം അന്ന് നമ്മൾ തകർക്കണം. ഓക്കെ, എന്തായാലും എല്ലാവരും അത്യാവശ്യം ഉത്തരങ്ങളൊക്കെ അയച്ചു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, എന്നിട്ട് ഉത്തരം അറിയിക്കുക. ഓക്കെ, നമുക്കറിയാം മംഗലശ്ശേരി നീലകണ്ഠൻ. ഉത്തരം ഇപ്പോഴേ എല്ലാവരും അയക്കും, പക്ഷെ അയക്കണ്ട, ചോദ്യം വരുന്നതേ ഉള്ളൂ. മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രം അത് നമ്മുടെ ലാലേട്ടനാണ് ചെയ്തതെന്നറിയാം. അതിൽ ലാലേട്ടന്റെ ഭാര്യയായി എത്തുന്ന ആക്ട്രസിന്റെ പേരെന്താണ്, ആ കഥാപാത്രത്തിന്റെ പേരെന്താണ്, അതാണ് കേട്ടോ. ഓക്കെ, മംഗലശ്ശേരി നീലകണ്ഠൻ ഏത് ചിത്രമാണെന്നുള്ളത് നമുക്കറിയാം, ദേവാസുരമാണ്. ആ ദേവാസുരത്തിൽ മംഗലശ്ശേരി നീലകണ്ഠനായി നമ്മുടെ ലാലേട്ടൻ എത്തുന്നു. മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഭാര്യയായി വരുന്ന അല്ലെങ്കിൽ നായികയായി വരുന്ന ആക്ട്രസിന്റെ പേരെന്താണ്, ഒപ്പം ആ കഥാപാത്രത്തിന്റെ പേരെന്താണ്, ഇതാണ് കേട്ടോ. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, നമ്മുടെ ജീവൻ ചേട്ടൻ ആ ഒരു എന്താ പറയാ ഡയലോഗൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അത് അതേ രീതിയിൽ ഇങ്ങോട്ട് പറയുക എന്നുള്ളതാണ് ഇച്ചിരി പാട്. എന്തായാലും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ജീവൻ ചേട്ടാ, ഇന്ന് വല്യേട്ടനിലെ ആ ഒരു ഡയലോഗല്ലേ അത്, അറിയാവുന്ന നല്ല ഭാഷയും നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടിട്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് ദാ ഇതിനപ്പുറം കടന്നാൽ മമ്പറ മാലിക്കുഞ്ഞു സാഹിബിന്റെ മൂത്ത മോൻ ബാവയ്ക്ക് അനിയന്റെ ഖബറിനടുത്ത് കുഴി മറ്റൊന്ന് വെട്ടേണ്ടി വരും. ഓ, എനിക്ക് വയ്യ, ഇങ്ങനല്ല പറയേണ്ടത്. ഇപ്പൊ എൻ്റെ ഒരു എനർജി ഒന്ന് കുറഞ്ഞു അല്ലേ. ഓക്കെ, ജീവൻ ചേട്ടാ അടിപൊളി. അപ്പൊ നമ്മുടെ ചോദ്യം കേട്ടായിരുന്നല്ലോ, മംഗലശ്ശേരി നീലകണ്ഠൻ. ഓ, എന്തല്ലേ ആ ഒരു കഥാപാത്രം. നമ്മുടെ മോഹൻലാൽ അദ്ദേഹമാണ് ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചതെന്നുള്ളത് ഏത് ഉറക്കത്തിലാണെങ്കിലും നമ്മൾ പറയും, ഏത് ചിത്രമാണെന്നുള്ളത് നമ്മൾ പറയും. ദേവാസുരം, ആ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ നായികയായി എത്തുന്ന ആക്ട്രസിന്റെ പേര്, ആക്ട്രസിന്റെ കഥാപാത്രത്തിന്റെ പേരും വേണം, ഇതാണ് കേട്ടോ. ഓക്കെ, അതായത് മൊത്തം വേണം, പേര് ഫുൾ വേണം. ജീവൻ ചേട്ടൻ, ലക്ഷ്മിപ്രിയ ചേച്ചി, ഗീത ചേച്ചി, ആശ ചേച്ചി, ജയങ്കർ ചേട്ടൻ, സലിൽ കുമാർ ഏട്ടൻ, ബിന്ദു ചേച്ചി, ലേഖ ചേച്ചി, ആകാശ്, സൽമ ചേച്ചി, ലീന ചേച്ചി, ഷീജ ചേച്ചി, സുലൈ ചേട്ടൻ, ഇത്രയും പേരാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. അയച്ചവർ വേഗം തന്നെ ആ ഉത്തരങ്ങൾ, ഇനി ചിലരുണ്ട് ഒന്ന് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് അയക്കാനും ഒക്കെ ശ്രമിക്കുന്നവരുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ അയക്കരുത്, ആദ്യം അയച്ച ഉത്തരം തന്നെ അയക്കുക കേട്ടോ. അനിൽ ചേട്ടനും അയച്ചിട്ടുണ്ട്, ഷീബ ചേച്ചി അയച്ചിട്ടുണ്ട്. യെസ്, ഓ, ഇതൊക്കെ അറിയ, എന്ത് അമൃത, ഇതൊക്കെയാണോ ചോദ്യങ്ങൾ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. അതെ, നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ, എന്നാലും ചിലർക്കൊക്കെ ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും അല്ലേ, പെട്ടെന്ന് ആ ഒരു ചോദ്യം അങ്ങനെയല്ലേ. എന്നോട് ഇപ്പം നമുക്ക് എത്ര 100% അറിയാവുന്ന ഒരു ഉത്തരമാണെങ്കിൽ പോലും പെട്ടെന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളൊന്ന് സ്റ്റക്കാവുമല്ലോ. എന്ന് പറഞ്ഞതുപോലെ ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും, സാരമില്ല. ഞാൻ പറഞ്ഞല്ലോ, തെറ്റിച്ചവരുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് ഇനി അയക്കരുത്, നിങ്ങൾക്ക് ഒരൊറ്റ ചാൻസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഉത്തരം അയച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളത്. അധികം സമയമില്ല, സമയം 4 കഴിഞ്ഞ് 24 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ഇപ്പോൾ അയച്ച ഉത്തരത്തിലേക്ക് പോകാം. ചോദ്യം ഇതായിരുന്നു, മംഗലശ്ശേരി നീലകണ്ഠൻ അദ്ദേഹത്തിന്റെ നായികയായി, അതായത് നമ്മുടെ മോഹൻലാൽ അദ്ദേഹത്തിന്റെ നായികയായി എത്തിയ ആക്ട്രസിന്റെ പേര്, ആക്ട്രസിന്റെ കഥാപാത്രത്തിന്റെ പേരും വേണം എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. സുലൈ ചേട്ടൻ അയച്ചിരിക്കുന്നു രേവതി എന്ന് അയച്ചിട്ടുണ്ട്, പക്ഷേ അതിലെ കഥാപാത്രത്തിന്റെ പേര് വന്നിട്ടില്ല. ഷീജ ചേച്ചി അയച്ചിരിക്കുന്നു രേവതി ഭാനു എന്ന് അയച്ചിട്ടുണ്ട്. അടുത്തത് സൽമ ചേച്ചി അയച്ചിട്ടുണ്ട് രേവതി ഭാനുമതി എന്ന് അയച്ചിട്ടുണ്ട്. ആകാശ് അയച്ചിട്ടുണ്ട് ഭാനുമതി രേവതി. ലേഖ ചേച്ചി അയച്ചിട്ടുണ്ട് ഭാനുമതി ദേവാസുരം എന്ന് അയച്ചത്. ഞാൻ ചോദിച്ചത് ഭാനുമതി എന്ന കഥാപാത്രം ചെയ്ത ആക്ട്രസിന്റെ പേരും കൂടിയാണ് കേട്ടോ. അപ്പോ ദേവാസുരം എന്തായാലും ഒരു മാർക്ക് പോയി. സലീൽ കുമാർ ഏട്ടൻ രേവതി ഭാനു എന്ന് അയച്ചിട്ടുണ്ട്. ജയങ്കർ ഏട്ടൻ രേവതി ഭാനുമതി എന്ന് അയച്ചിട്ടുണ്ട്. ആശ ചേച്ചിയും രേവതി ഭാനുമതി.
അടുത്ത ഗീത ചേച്ചി ചുമത്തറിൽ നിന്നും ഭാനു രേവതി എന്ന് അയച്ചിട്ടുണ്ട്. ലക്ഷ്മി പ്രിയ ചേച്ചി രേവതി ഭാനുമതി എന്ന് അയച്ചിട്ടുണ്ട്. ജീവൻ ചേട്ടൻ അയച്ചിട്ടുണ്ട് രേവതി ഭാനുമതി. ഷീബ ചേച്ചി കുമരത്ത് നിന്നും ഭാനുമതി രേവതി എന്ന് അയച്ചിട്ടുണ്ട്. അനിൽ ചേട്ടനും യെസ് നൃത്തം ചെയ്യാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡയലോഗും വിത്ത് രേവതി ഭാനുമതി. ഓ ബിന്ദു ചേച്ചി ഭാനുമതി രേവതി വഴി മാറടാ മുണ്ടക്കൽ ശേഖര, അതാ എന്റെ മനസ്സിൽ പതിഞ്ഞ ആ ഡയലോഗ് എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബിന്ദു ചേച്ചി. ആ അതെ അതെ അതെ, രേവതി ഭാനുമതി എന്ന് പറഞ്ഞ് നമ്മുടെ നദിർത്യം ഉത്തരം വായിച്ചിട്ടുണ്ട്. യെസ്, അപ്പോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? രേവതി ആണ് നായികയായിട്ട് എത്തുന്ന ആക്ട്രസിന്റെ പേര്. അതിൽ രേവതി അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഭാനുമതി എന്നാണ്. അപ്പോൾ ഭാനുമതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ പേര് മുഴുവനായി വേണം എന്നുള്ളത്. ചിലർ ഭാനു എന്നാണ് ഇട്ടത്, അവർക്ക് മാർക്കില്ല കേട്ടോ. ഓക്കെ, ഭാനുമതി എന്ന് തന്നെ വേണം. ഓക്കെ, അപ്പോ ഭാനുമതി രേവതി എന്ന് പറഞ്ഞവർക്ക് ഫുൾ മാർക്കും ഭാനു രേവതി എന്ന് അയച്ചവർക്ക് ഒരു മാർക്കും. ഇനി തെറ്റിച്ച മറ്റൊരാളുണ്ട്, ആരാണ്? രേവതി എന്ന് ദേവാസുരോ എന്ന് അയച്ച ആൾക്കും ഒരു മാർക്കേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ചോദിച്ച് മനസ്സിലായല്ലോ ചോദ്യങ്ങളൊക്കെ. അടുത്തത് മോഹൻലാൽ അറബി ഒട്ടകവും ഞാനും, ഇതാരാണ്? അനു ബിജു. മോഹൻലാൽ അറബിയും ഒട്ടകവും ഞാനും, എനിക്കൊന്നും മനസ്സിലായില്ല എന്താണെന്ന് ഒന്ന് ക്ലിയർ ചെയ്യണം. സപ്പോ ദാ വരുന്നു നല്ലൊരു കയ്യടി, സൂപ്പർ കലക്കി, എല്ലാവരും തകർത്തു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിച്ചു കേൾക്കുക, നമുക്കറിയാം നമ്മളെയൊക്കെ വിട്ട് അകന്നു പോയ ഒരു അതുല്യ കലാകാരൻ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം പെരിങ്ങോടർ എന്നൊരു കഥാപാത്രമായി എത്തിയിട്ടുണ്ട് ഒരു ചിത്രത്തിൽ. പെരിങ്ങോടർ, അത് ഏത് ചിത്രമാണ്? പെട്ടെന്ന് പോന്നോട്ടെ. പെരിങ്ങോടർ, ഉത്തരങ്ങൾ വന്നു തുടങ്ങി, ഉത്തരങ്ങൾ വന്നു തുടങ്ങി. ഒന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടും. പെരിങ്ങോടർ എന്ന കഥാപാത്രമായി എത്തിയ ചിത്രം ഏതാണ്? ഓഹ്, എന്റെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 പ്രിയ ശ്രോതാക്കളെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം നമ്മളൊക്കെ മലയാള ചലച്ചിത്രത്തെ അല്ലെങ്കിൽ മലയാള ചലച്ചിത്രങ്ങളെ അരച്ച് കലക്കി കുടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് റേഡിയോ കഫേ വന്നതിന് ശേഷം എല്ലാവരും നമ്മുടെ ഒന്നുകൂടി അല്ലേ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും ആ ഒരു കോൺഫിഡൻസ്, ഉത്തരം അയക്കുന്നതിൻ്റെ ഒരു സ്പീഡും കോൺഫിഡൻസും ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കൊള്ളാം കൊള്ളാം മക്കളെ, കൊള്ളാം സുഹൃത്തുക്കളെ, അടിപൊളി. ആ ഓക്കെ, സലീൽ കുമാർ ഏട്ടൻ, ആശ ചേച്ചി, സൽമ ചേച്ചി, സുലൈ ചേട്ടൻ, ഗീത ചേച്ചി, വസന്തകുമാരി ചേച്ചി. ചേച്ചി എവിടെയായിരുന്നു? അനിൽ ചേട്ടൻ, ലേഖ ചേച്ചി, ലക്ഷ്മി പ്രിയ ചേച്ചി, ജീവൻ ചേട്ടൻ, ആകാശ് ശ്രീജ ചേച്ചി. യെസ്, ഇത്രയും ഉത്തരങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. വേഗമായിക്കോട്ടെ വേഗമായിക്കോട്ടെ, കാരണം നമുക്ക് 4:30 ആകുമ്പോൾ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റായ സിനിമാ സ്കോപ്പ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഷീബ ചേച്ചി അയച്ചിരിക്കുന്നു. ഷീബ ചേച്ചി, നദിർത്ത അയച്ചിരിക്കുന്നു. നദിർത്ത, യെസ് ഓക്കെ. ആ നദിർത്തയുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം പെരിങ്ങോടർ എന്ന കഥാപാത്രമായി എത്തിയ ചിത്രം ഏതാണ്? സിമ്പിൾ സിമ്പിളാണ്. ചില പേരുകളൊക്കെ നമ്മൾ എന്താ പറയാ, ചിലര് പെട്ടെന്ന് ആ കഥാപാത്രത്തിന്റെ മുഖം അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ പേരായിരിക്കും മനസ്സിൽ വരുന്നത്. ചിലര് ചില സിനിമകളിൽ എത്ര വലിയ നല്ല വലിയ കഥാപാത്രമാണല്ലോ, ആ ഒരു പേര് ചിലപ്പോൾ അവിടെ മനസ്സിൽ അങ്ങനെ നിൽക്കില്ല അല്ലേ, പെട്ടെന്ന് അങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞതല്ലേ. പെരിങ്ങോടർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചില ചിത്രങ്ങളുമായിട്ടൊക്കെ നമ്മളൊന്ന് കണക്ട് ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചില അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഉത്തരങ്ങളൊക്കെ. സമയം അതിക്രമിച്ചു, തുടങ്ങാം. ശില്പ അയച്ചിട്ടില്ല. ലീന ചേച്ചി അയച്ചിരിക്കുന്നു. ലീന ചേച്ചി അയച്ചിട്ടില്ല കേട്ടോ. ലീന ചേച്ചി കഴിഞ്ഞ ഉത്തരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ഷീജ ചേച്ചി, ഷീജ ചേച്ചി ദേവാസുരം എന്ന് അയച്ചിരിക്കുന്നു. ആകാശ് അയച്ചിരിക്കുന്നു ദേവാസുരം. ജീവൻ ചേട്ടൻ, ലക്ഷ്മി പ്രിയ ചേച്ചി, രണ്ടുപേരും മസ്കറ്റിൽ നിന്നും ഉത്തരം വന്നിരിക്കുന്നു ദേവാസുരം. ലേഖ ചേച്ചി ദേവാസുരം. അനിൽ ചേട്ടൻ ദേവാസുരം വിത്ത് വന്ദേ മുകുന്ദ ഹരേശു, അതൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് വസന്തകുമാരി ചേച്ചി ദേവാസുരം, ഗീത ചേച്ചി ദേവാസുരം, സുരൈ ചേട്ടൻ ദേവാസുരം, സൽമ ചേച്ചിയും ദേവാസുരം, ആശ ചേച്ചി ദേവാസുരം. ദേവാസുരം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് സലിൽ ചേട്ടനും അയച്ചിരിക്കുന്നു. ഷീബ ചേച്ചിയും അതുപോലെ ദേവാസുരം എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു.
ഓക്കെ, ലിസി ചേച്ചി ദേവാസുരം എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. ബിന്ദു ചേച്ചിയും ദേവാസുരം എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതെ, കഥാവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഷീബ ചേച്ചിയെ, കഥാവിശേഷോ, കഥാവിശേഷം എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നല്ലോ. അപ്പൊ നമ്മൾ ആദ്യം അതേ എടുക്കത്തുള്ളൂ കേട്ടോ. തെറ്റി തെറ്റി തെറ്റി തെറ്റി തെറ്റി തെറ്റി. ഓക്കെ, ആദ്യം അയച്ചത് കഥാവിശേഷം, പിന്നത് ദേവാസുരം. ഓക്കെ, അപ്പൊ ദേവാസുരമാണ് കറക്റ്റ് ആൻസർ. ബിന്ദു ചേച്ചിയും ലിസ് ചേച്ചിയും അതേ ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോ ദേവാസുരം എന്ന് ഉത്തരം അയച്ച എല്ലാവർക്കും നല്ലൊരു കൈയടി തരികയാണ്. ഒപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ സിനിമാ സ്കോപ്പ് എന്ന സെഗ്മെന്റിൽ പങ്കെടുത്ത എല്ലാവർക്കും വരുന്നു നല്ലൊരു കൈയടി. ഉണ്ടോ, ഇത്രയും വലിയ കൈയടി നിങ്ങൾക്ക് എവിടെ കിട്ടും? അതാണ് റേഡിയോ മൈക്ക് ഫാസ്റ്റ് എന്റെ വകയും തരുന്നു. ഓക്കെ, അപ്പൊ അതിഗംഭീരമായിട്ട് തന്നെ നമ്മുടെ സിനിമാ സ്കോപ്പ് എന്ന സെഗ്മെന്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റേഡിയോ കഫെ സിനിമാ സ്കോപ്പ് എന്ന സെഗ്മെന്റിൽ പങ്കെടുത്തു. ഇനിയും ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസുമായിട്ട് തന്നെ സിനിമാ സ്കോപ്പിലൂടെ നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് ഹൈഡ് ആൻഡ് സീക്ക്. പേടിക്കണ്ട കേട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. അവിടെയും ഞാൻ അധികം നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഓപ്ഷൻസ് ഒക്കെ തരാറുണ്ട്. ഇന്ന് പക്ഷെ ഓപ്ഷൻസ് ഒന്നും ഞാൻ തരില്ല, ഡയറക്റ്റ് നമ്മൾ ഉത്തരത്തിലേക്ക് അങ്ങ് പോവുക കേട്ടോ, പറയുക. അപ്പം ഹൈഡ് ആൻഡ് സീക്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെ, ഏത് ടൈപ്പാണ് എന്നുള്ളത് കാത്തിരുന്ന് കേൾക്കാം ഒരു പാട്ടിന് ശേഷം. റെഡി? ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

അപ്പൊ നമ്മള് സിനിമാസ്കോപ്പ് എന്ന സെഗ്മെന്റിന് ശേഷം ഹൈഡ് ആൻഡ് സീക്ക് എന്ന സെഗ്മെന്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് ഞാൻ പറയട്ടെ. യെസ്, നമുക്കറിയാം നൃത്തം നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ നൃത്തം പഠിച്ചിട്ടില്ലാത്തവർ പോലും നൃത്തം ആസ്വദിക്കുന്നവരുണ്ട്. ഇനി പാട്ടായിക്കോട്ടെ, അങ്ങനെ നമുക്ക് കലകളെയൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോദ്യം പ്രശസ്ത നൃത്ത രൂപങ്ങളും അതിൻ്റെ ഉത്ഭവ സ്ഥലങ്ങളുമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതായത് ഒരു നൃത്ത രൂപം ഞാൻ പറയും, അതിൻ്റെ ഉത്ഭവ സ്ഥലം ഏതാണെന്നുള്ളത് പറഞ്ഞാൽ മതി. ഓക്കെ, ആ സംസ്ഥാനം ഏതാണെന്നുള്ളത് പറഞ്ഞാൽ മതി. ഓക്കെ, റെഡി? ആദ്യത്തെ ചോദ്യം ഇതാണ്, ഗർബ. ഗർബ എന്ന നൃത്ത രൂപത്തിന്റെ ഉത്ഭവ സ്ഥലം എവിടെയാണ്? ഗർബ. ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആ ഒരു നൃത്ത രൂപം എല്ലായിടത്തും അങ്ങനെ ഉണ്ട്. ഇപ്പോ നമുക്കിപ്പോ ഇപ്പം റീൽസിലൊക്കെ ആണെങ്കിൽ പോലും, അല്ലാതെ തന്നെ അറിയാം, ഒരുപാട് നമ്മൾ അറിഞ്ഞു വരുന്ന അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നൃത്ത രൂപമാണ് ഗർബ. അപ്പൊ ഈ ഗർബ ഏത് സ്ഥലത്തെയാണ് നൃത്ത രൂപമാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. യെസ്, ലക്ഷ്മി പ്രിയ ചേച്ചി, നദിറത്ത, ബിന്ദു ചേച്ചി, ആകാശ്, ഓ ഇല്ല തകർത്തു, സൽമ ചേച്ചി, ഞാൻ പറഞ്ഞില്ല നിങ്ങളൊക്കെ പുലികളാണ്. ആ യെസ്, സുലൈ ചേട്ടൻ പുപ്പുലികളാണ് എല്ലാവരും, പുപ്പുലികൾ. ഗീത ചേച്ചി, ഗുഡ് ഈവനിങ്, ഞാനും എത്തി. അമൃതകുട്ടി എവിടെയാന്നോ? ഏ, ഞാനിവിടെ ഉണ്ട്. നമ്മുടെ ശംസുദ്ദീൻ ചേട്ടൻ, ഞാനാണ് ശംസുദ്ദീൻ ചേട്ടാ ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നോ ഞാൻ ഇത് എവിടെയാന്ന്? ഏ, ഞാനിവിടെ തന്നെ ഉണ്ട്, എന്റെയാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ലേഖ ചേച്ചി, എൽസി ചേച്ചി, യെസ്, ഉത്തരങ്ങൾ ആരും തന്നെ അയച്ച ഉത്തരങ്ങൾ എഡിറ്റ് ചെയ്യാനോ അതുപോലെ ഡിലീറ്റ് ചെയ്ത് മറ്റൊരു ഉത്തരത്തിലേക്ക് പോകാനോ തുടങ്ങരുത്. ഗർബ എന്ന നൃത്ത രൂപം അതിന്റെ ഉത്ഭവ സ്ഥലം എവിടെയാണ്? ഇതായിരുന്നു എന്റെ ചോദ്യം. ഷീബ ചേച്ചി, എൽസി ചേച്ചി, ലേഖ ചേച്ചി, അനിൽ ചേട്ടൻ, ഗീത ചേച്ചി, സുലൈ ചേട്ടൻ, സൽമ ചേച്ചി, ആകാശ്, ബിന്ദു ചേച്ചി, നദിറത്ത, ലക്ഷ്മി പ്രിയ ചേച്ചി, ഇത്രയും പേരാണ് ഉത്തരങ്ങൾ നമുക്ക് വന്നിരിക്കുന്നത്. ആശ ചേച്ചി, ലിസി ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം വന്നാൽ അടുത്ത ചോദ്യം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ ശംസുദ്ദീൻ ചേട്ടൻ ഉത്തരം അയച്ചിരിക്കുന്നു. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത എന്ന് നമ്മള് അരിശ്രീ അശോകൻ ചേട്ടൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞപോലെ, തീരുമ്പ ചോദ്യം തരും, അതങ്ങോട്ട് കേട്ടതിന് ശേഷം ഉത്തരങ്ങൾ ഇങ്ങോട്ട് വേഗം പോന്നോട്ടെ. ഓക്കെ, ജീവൻ ചേട്ടൻ മസ്കറ്റിൽ നിന്നും ജീവൻ ചേട്ടനും ഉത്തരം അയച്ചിരിക്കുന്നു. പെട്ടെന്ന് പോട്ടെ, പെട്ടെന്ന് പോട്ടെ, ഇനി അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കാനായിട്ട് അങ്ങോട്ടെ. ഓ യെസ്, ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ഇത്രയൊക്കെ സമയം മതി അല്ലേ? ഷീജ ചേച്ചിയും അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലക്ഷ്മി പ്രിയ ചേച്ചിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ലക്ഷ്മി പ്രിയ ചേച്ചി അയച്ചിരിക്കുന്നു, ഗുജറാത്ത് എന്ന് അയച്ചിരിക്കുന്നു. ഗർബ എന്ന നൃത്ത രൂപത്തിന്റെ ഉത്ഭവ സ്ഥലം ഗുജറാത്ത് എന്ന് അയച്ചിരിക്കുന്നു. നദിറത്ത, ഗുജറാത്ത്. ബിന്ദു ചേച്ചി, ഗുജറാത്തിൽ എന്ന് അയച്ചിരിക്കുന്നു. ആകാശ്, ഗുജറാത്ത്. സൽമ ചേച്ചി, ഗുജറാത്ത്. സുലൈ ചേട്ടൻ, മണിപ്പൂര് അയച്ചിരിക്കുന്നു. ഗീത ചേച്ചി, ഗുജറാത്ത്. അനിൽ ചേട്ടൻ, ഗുജറാത്ത്. ലേഖ ചേച്ചി, എൽസി ചേച്ചി, ഷീബ ചേച്ചി, ആശ ചേച്ചി, ലിസി ചേച്ചി, ശംസുദ്ദീൻ ചേട്ടൻ, ജീവൻ ചേട്ടൻ ഗുജറാത്ത് എന്ന് അയച്ചിരിക്കുന്നു. ഷീജ ചേച്ചിയും ഗുജറാത്ത് എന്ന് അയച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഏതായിരിക്കും ഉത്തരം? ഏതാണ്? യെസ്, അതെ. അപ്പോൾ നമ്മുടെ ഗർബ എന്ന നൃത്ത രൂപത്തിന്റെ ഉത്ഭവ സ്ഥലം ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. ഓക്കെ, ജയങ്കരേട്ടനും ഗുജറാത്ത് ആണ് ഉത്തരം അയച്ചത്. ഇപ്പോൾ ഇന്ത്യയിലാണെന്ന്. എന്താണ്, ജീവൻ ചേട്ടൻ അയച്ചിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യയിലാണ്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുമ്പ് എല്ലാവർക്കും നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി. ഗുജറാത്ത് ആണ് റൈറ്റ് ആൻസർ കേട്ടോ. പിന്നെ നമ്മുടെ സുലൈ ചേട്ടൻ ഒന്ന് തെറ്റിയായിരുന്നു, മണിപ്പൂർ എന്നയച്ചു, അതല്ല, ഗുജറാത്താണ് കറക്റ്റ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, അതിനുശേഷം ഉത്തരം അയക്കുക. ഓക്കെ, കുച്ചിപ്പുടി എന്ന നൃത്ത രൂപത്തിന്റെ ഉത്ഭവ സ്ഥലം എവിടെയാണ്? സുലൈ ചേട്ടൻ ചോദിക്കുന്നു, അതെപ്പോ ഗുജറാത്തിലേക്ക് മാറ്റിയോ? ഞാനും അറിഞ്ഞില്ല എന്ന് കേട്ടോ, തെറ്റിയിട്ടെ. എപ്പോ വന്ന് ഗുജറാത്തിലേക്ക് മാറ്റിയെന്ന്, മാറ്റിയത് അറിഞ്ഞില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ കുച്ചിപ്പുടി ഏത്
സ്ഥലത്തെ അല്ലെങ്കിൽ ആ ഒരു നൃത്ത രൂപത്തിന്റെ ഉത്ഭവ സ്ഥലം എവിടെയാണ്? ലക്ഷ്മി പ്രിയ ചേച്ചി ഉത്തരമായിച്ചിരിക്കുന്നു കുച്ചിപ്പുടി. കുച്ചിപ്പുടി ഏത് എവിടെയാണ് കുച്ചിപ്പുടിയുടെ ഉത്ഭവ സ്ഥലം? സുലൈ ചേട്ടൻ, ബിന്ദു ചേച്ചി, ജീവൻ ചേട്ടൻ, ലക്ഷ്മി പ്രിയ ചേച്ചി, ആകാശ്, ഇത്രയും പേരാണ് ഉത്തരങ്ങൾ ഇപ്പോൾ അയച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് സ്പീഡിൽ പെട്ടെന്ന് അങ്ങോട്ട് ഉത്തരങ്ങൾ വന്നോട്ടെ. ആശ ചേച്ചി, സൽമ ചേച്ചി, ഓക്കെ, നമ്മുടെ കുച്ചിപ്പുടി എന്ന നൃത്ത രൂപത്തിന്റെ ഉത്ഭവ സ്ഥലം എവിടെയാണ്, എവിടെയാണ്, എവിടെയാണ്? അനിൽ ചേട്ടൻ, അനിൽ ചേട്ടൻ ഉത്തരം അയച്ചിരിക്കുന്നു. അടുത്ത ലിസി ചേച്ചി അയച്ചിരിക്കുന്നു. ലേഖ ചേച്ചി അയച്ചിരിക്കുന്നു. ലേഖ ചേച്ചി, നദീർത്ത അയച്ചിരിക്കുന്നു. നദീർത്ത, എൽസി ചേച്ചി അയച്ചിരിക്കുന്നു. എൽസി ചേച്ചി, അടുത്ത ഇനി ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരങ്ങൾ പോന്നോട്ടെ. ഇനി ഒരു ചോദ്യം കൂടി ഹൈഡ് ആൻഡ് സീക്കിൽ നിങ്ങളെ കാത്ത് കാത്ത് കാത്തിരിപ്പുണ്ട്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, കുച്ചിപ്പുടി എന്ന നൃത്ത രൂപത്തിന്റെ ഉത്ഭവ സ്ഥലം എവിടെയാണ് എന്നുള്ളത്. ഓക്കെ, അനു, അനു ബിജു ഉത്തരം അയച്ചിരിക്കുന്നു. അനു ബിജു, ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ ഉത്തരം അയക്കാൻ? ആ, കുറച്ചുപേരൊക്കെ ടൈപ്പ് ചെയ്യുന്നു. പെട്ടെന്ന് ഉത്തരം പോന്നോട്ടെ. യെസ്, ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 43:35 ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾ റേഡിയോ കഫീൽ ഹൈഡ് ആൻഡ് സീക്ക് എന്ന സെഗ്മെന്റിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഹൈഡ് ആൻഡ് സീക്കിൽ നിങ്ങളോട് ചോദിച്ച ആ ഒരു ചോദ്യം ഇതാണ്, കുച്ചിപ്പുടി എന്ന നൃത്ത രൂപത്തിന്റെ ഉത്ഭവ സ്ഥലം എവിടെയാണ്? ഷീജ ചേച്ചി അയച്ചിരിക്കുന്നു. ഷംസുദ്ദീൻ ചേട്ടൻ അയച്ചിരിക്കുന്നു ഉത്തരം. ഷീബ കുമരകം, ഷീബ ചേച്ചിയും ഉത്തരം അയച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്ക. നമുക്ക് ആദ്യത്തെ ഉത്തരം അയച്ചിരിക്കുന്നത് യെസ് ജയങ്കറിയേട്ടൻ അയച്ചിരിക്കുന്നു ഉത്തരം. ഓക്കെ, അല്ല, നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചി അയച്ചിരിക്കുന്നു കർണാടക എന്ന് ഉത്തരം അയച്ചിരിക്കുന്നു. ആകാശ് അയച്ചിരിക്കുന്നു ആന്ധ്രാപ്രദേശ്. ബിന്ദു ചേച്ചി ആന്ധ്രാപ്രദേശ് എന്ന് അയച്ചിരിക്കുന്നു. സുലൈ ചേട്ടൻ ആന്ധ്രാപ്രദേശ് എന്ന് അയച്ചിരിക്കുന്നു. ജീവൻ ചേട്ടൻ ആന്ധ്രാപ്രദേശ് എന്ന് അയച്ചിരിക്കുന്നു. ആശ ചേച്ചി ആന്ധ്രാപ്രദേശ്. സൽമ ചേച്ചി ആന്ധ്രാപ്രദേശ്. അനിൽ ചേട്ടൻ, അനിൽ വൈപ്പൂർ, കർണാടക എന്ന് അയച്ചിരിക്കുന്നു. ലിസി ചേച്ചി ആന്ധ്രാപ്രദേശ്. ലേഖ ചേച്ചിയും അയച്ചിരിക്കുന്നു കർണാടക. നദീർത്ത് അയച്ചിരിക്കുന്നു ആന്ധ്രാപ്രദേശ്. എൽസി ചേച്ചി അയച്ചിരിക്കുന്നു ആന്ധ്രാപ്രദേശ്. അനു അയച്ചിരിക്കുന്നു ആന്ധ്രാപ്രദേശ്. ഷീബ ചേച്ചിയും അയച്ചിരിക്കുന്നു ആന്ധ്രാപ്രദേശ്. ഷീജ ചേച്ചി ആന്ധ്രാപ്രദേശ്. ഷംസുദ്ദീൻ ചേട്ടൻ ആന്ധ്രാപ്രദേശ്. ജയങ്കറിയേട്ടനും അയച്ചിരിക്കുന്നു ആന്ധ്രാപ്രദേശ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് കർണാടക എന്ന് ഉത്തരം അയച്ചവരുണ്ട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് എന്ന് ഉത്തരം അയച്ചിരിക്കുന്നു. അപ്പോൾ ശരി ഉത്തരം ഏതാണെന്ന് ചോദിച്ചാൽ, കുച്ചിപ്പുടി എന്ന നൃത്ത രൂപത്തിന്റെ ഉത്ഭവ സ്ഥലം കർണാടകയല്ല, ആന്ധ്രാപ്രദേശാണ്. യെസ്, ആന്ധ്രാപ്രദേശിന്റെ നൃത്ത രൂപമാണ്, ആന്ധ്രാപ്രദേശാണ് കുച്ചിപ്പുടി എന്ന നൃത്ത രൂപത്തിന്റെ ഉത്ഭവ സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ, തെറ്റിയാലും തെറ്റിയില്ലെങ്കിലും എങ്ങനെയാണല്ലോ, എല്ലാവരും എനിക്കൊരുപോലെയാണ്, അതുകൊണ്ട് പങ്കെടുക്കുക എന്നുള്ളൊരു മനസ്സുണ്ടല്ലോ, അതാണ് വേണ്ടത്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു കയ്യടി. സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി. ഇനി നമ്മള് ഹൈഡ് ആൻഡ് സീക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, ഉത്തരം പറയുക. ഓക്കെ, സത്രിയ എന്ന് പറയുന്ന ഒരു നൃത്ത രൂപമുണ്ട്. സത്രിയ കേട്ടിട്ടുണ്ടോ? സത്രിയ, ഈ സത്രിയ എന്ന നൃത്ത രൂപത്തിന്റെ ഉത്ഭവ സ്ഥലം എവിടെയാണ്? സത്രിയ, എല്ലാവരും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും, ഒരു ഭരതനാട്യമോ ഒരു മോഹിനിയാട്ടമോ അല്ലെങ്കിൽ ആ കഥകളിയോ ഇതൊക്കെ ഒന്ന് വന്നിരുന്നെങ്കിൽ, മണിപ്പൂരിയോ ഒക്കെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് അല്ലേ? ഇല്ല, സത്രിയ, സത്രിയ എന്ന ഒരു നൃത്ത രൂപമുണ്ട്. ഈ നൃത്ത രൂപത്തിന്റെ ഉത്ഭവ സ്ഥലം എവിടെ, എവിടെ, എവിടെ, ഇതാണ് നമ്മുടെ ചോദ്യം. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചുള്ളൂ. എന്ത്, ആരുടെ അനക്കൊന്നും ഇല്ലല്ലോ. ലക്ഷ്മി പ്രിയ ചേച്ചി, ബിന്ദു ചേച്ചി, സൽമ ചേച്ചി, അനിൽ ചേട്ടൻ എന്താണ് അയച്ചിരിക്കുന്നത്? മുട്ട ഇല്ലേന്നോ? മുട്ട വേണോ? മുട്ട വേണോ? നദീർത്ത അയച്ചിരിക്കുന്നു. ആകാശ് അയച്ചിരിക്കുന്നു. ആശ ചേച്ചി അയച്ചിരിക്കുന്നു. എൽസി ചേച്ചി അയച്ചിരിക്കുന്നു. പെട്ടെന്നാണ് ഉത്തരം. ഞാൻ ഇങ്ങോട്ട് ചോദിക്കേണ്ട ഒരു താമസമേ ഉള്ളൂ. ജീവൻ ചേട്ടൻ അയച്ചിരിക്കുന്നു. സത്രിയ എന്ന് പറയുന്ന, സത്രിയ എന്ന് പറയുന്ന ഒരു നൃത്ത രൂപമുണ്ട്. ഈ നൃത്ത രൂപത്തിന്റെ ഉത്ഭവ സ്ഥലം എവിടെയാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഗീത ചേച്ചി ചുമത്രയിൽ നിന്നും അയച്ചിരിക്കുന്നു. ലേഖ ചേച്ചി അയച്ചിരിക്കുന്നു.
ഉത്തരങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വന്നാൽ ഇനി നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ് ആയ ടാലന്റ് ഓഫ് ദി ഡേയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇരിക്കേണ്ടതായിട്ട് വരും. സോ പെട്ടെന്ന് ഉത്തരം അയച്ചോളൂ. എൽസി ചേച്ചി എന്താണ്? ലിസി ചേച്ചി, എൽസി ചേച്ചി, ഗീത ചേച്ചി, ലേഖ ചേച്ചി, അനിൽ ചേട്ടൻ, ജീവൻ ചേട്ടൻ, നദീറത്ത്, ആകാശ്, ആശ ചേച്ചി, ലക്ഷ്മിപ്രിയ ചേച്ചി, ബിന്ദു ദിലീപ്, ബിന്ദു ചേച്ചി, സൽമ ചേച്ചി, ഇത്രയും പേരാണ് ഉത്തരങ്ങൾ അയച്ചത്. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഇനി ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ലിസി ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, സത്രിയ എന്ന നൃത്തരൂപത്തിന്റെ ഉത്ഭവ സ്ഥലം എവിടെയാണ് എന്നുള്ളത്. ഉത്തരത്തിലേക്ക് പോകാം. സമയം നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു. സൽമ ചേച്ചി അയച്ചിരിക്കുന്നു അസം, അസം അയച്ചിരിക്കുന്നു. ലക്ഷ്മിപ്രിയ ചേച്ചി അസം അയച്ചിരിക്കുന്നു. ആശ ചേച്ചിയും അതേ ഉത്തരം അയച്ചിരിക്കുന്നു. ആകാശും അസം അയച്ചിരിക്കുന്നു. നദർത്തെയും അതേ ഉത്തരം അയച്ചിരിക്കുന്നു. അനിൽ ചേട്ടനും അതേ ഉത്തരം അയച്ചിരിക്കുന്നു. ലേഖ ചേച്ചിയും അസം എന്ന് അയച്ചിരിക്കുന്നു. ഗീത ചേച്ചിയും അതേ ഉത്തരം. എൽസി ചേച്ചിയും അതേ ഉത്തരം തന്നെ അയച്ചിരിക്കുന്നു. ലിസി ചേച്ചിയും അതേ ഉത്തരം. ജീവൻ ചേട്ടൻ സോറി, അസ്സാമാണ്, ഞാൻ മധ്യപ്രദേശിൽ നിന്നാണ് അയച്ചത്. ഞാൻ വിചാരിച്ചു ശരിയാണ്, അത് മധ്യപ്രദേശാണെന്ന്. ഓക്കെ, സാരമില്ല, അങ്ങനെയാണ്, നമുക്ക് ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അസ്സാം. അടുത്തത് എൽസി ചേച്ചി പറഞ്ഞല്ലോ അല്ലെ. അടുത്തത് ഷംസുദ്ദീൻ ചേട്ടൻ അസ്സാം എന്ന് അയച്ചിരിക്കുന്നു. ജയങ്കറി ഏട്ടൻ അസ്സാം എന്ന് അയച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അസ്സാമാണ് കേട്ടോ. സത്രിയ എന്ന നൃത്ത രൂപത്തിന്റെ ഉത്ഭവ സ്ഥലം എന്ന് പറയുന്നത് അസ്സാമാണ്. ഇനി തെറ്റിക്കരുത് ആരും തന്നെ. ഓക്കെ, അപ്പൊ ഇത്ര നൃത്ത രൂപങ്ങളാണ് അല്ലെ, ഇനിയും ഉണ്ട് ഒരുപാട് നമ്മൾ കേൾക്കാത്തത്രയും. അതൊക്കെ ആയിട്ട് ഞാൻ മറ്റൊരു ഹൈഡ് ആൻഡ് സീക്കിൽ എത്തുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ, ഇതൊക്കെ വലിയൊരു അറിവല്ലേ. ഓരോ ഒരു അറിവ് പോലും നമുക്ക് ചെറുതല്ല. ഇവിടെ നിന്ന് നമ്മുടെ ഈ ഹൈഡ് ആൻഡ് സീക്ക് ഒരു കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നിങ്ങളൊക്കെ അറിവിന്റെ എന്താ പറയുക, അങ്ങും അറിവെന്ന് പറയുന്നത് ഇവിടെ തീരുന്നില്ല, കടലോളം കടക്കുകയാണ് എന്ന് പറഞ്ഞാലും നമുക്ക് ഏതെങ്കിലും ഒക്കെ ഓരോരോ അതിൻ്റെ ഒരു ഇത്തിരി തീരത്തെങ്കിലും എത്താനായിട്ട് നമുക്ക് പറ്റുമോ നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കൈഡി. ഹൈഡ് ആൻഡ് സീക്കിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ വക വലിയൊരു കൈഡി. ഇന്നത്തെ റേഡിയോ കഫേയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല, ഞാനൊരു യാത്രയിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജപ്പൻ ചേട്ടനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. യെസ് യെസ്, അല്ലെങ്കിൽ ഇവിടെ എത്തേണ്ടതാണ്, ഞാനും എത്തി, ഒക്കെ റെഡി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ ചേട്ടാ, അപ്പോൾ സേഫായിട്ട് പോയിട്ട് വരൂ. യെസ്, അറിവിന്റെ നിറകുടങ്ങൾ. അതെ ബിന്ദു ചേച്ചി, അത് തന്നെ, എല്ലാവരും അറിവിന്റെ നിറകുടങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് വരാൻ പോകുന്നത് അറിയാമല്ലോ. യെസ്, നമ്മുടെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും പ്രകടനങ്ങൾ, പെർഫോമൻസ്, പാട്ട് അല്ലെങ്കിൽ കഥ, ശബ്ദം കൊണ്ട് എന്താണ് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്, അതാണ് നിങ്ങൾക്ക് ഈ ഒരു ടാലന്റ് ഓഫ് ദി ഡേ എന്ന സെഗ്മെന്റിലൂടെ തന്നിരിക്കുന്ന ആ ഒരു വേദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടാലന്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.

0: ഓക്കെ, നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോകാം. ഷീജ ചേച്ചി അയച്ചിരിക്കുന്നു ഒരു പാട്ട്, ഞാൻ പാടിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് അയച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് ആസ്വദിക്കാം അല്ലേ, കേൾക്കാം.
1: സ്വർണ്ണമുഖിലേ

എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കേട്ടോ. ശീ ചീ ചീ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സ്വന്തമുഖിയിലേ സ്വപ്നം കാണാറുണ്ടോ നീയും, സ്വപ്നം കാണാറുണ്ടോ. ഓ, എനിക്ക് ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു എന്തൊരു ഒരു വല്ലാ, നമുക്കറിയാലോ സങ്കടമല്ല എന്തൊരു വിങ്ങൽ ഇങ്ങനെ അല്ലേ. ഓ, ആ ഒരു പാട്ട് എന്തായാലും താങ്ക് യു സോ മച്ച് ആ ഒരു പാട്ട് പാടിയതിന് കേട്ടോ. എൻ്റെ ഒരു സന്തോഷം കൂടി അറിയിക്കുകയാണ്. ശീ ചീ ചീ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നന്നായിട്ട് മനോഹരമായിട്ട് പാടി, സൂപ്പർ. അതിൻ്റെ ഒരു നല്ല കൈയടി. ഇനി നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് പോകാം. യെസ്, നമ്മുടെ അനിൽ ചേട്ടനാണ് കേട്ടോ. അനിൽ ചേട്ടൻ, കുറേ നാളായി അനിൽ ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ കേട്ടിട്ട്. എന്തായാലും ഇന്ന് മിമിക്രിയാണോ പാട്ടാണോ എന്നുള്ളത് കേട്ട് തന്നെ നമുക്കറിയാം. ഓക്കെ,

നമ്മുടെ അനിൽ ചേട്ടൻ. അനിൽ ചേട്ടന്റെ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്, ആസ്വദിച്ചത്. സൂപ്പർ സൂപ്പർ, അടിപൊളി. അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോകാം. അടുത്ത പാട്ട് നമുക്ക് ഷംസുദ്ദീൻ ചേട്ടനാണ് കേട്ടോ. ഇന്നൊരു വെറൈറ്റി ഒക്കെ പിടിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കാൻ പോകുന്നത്, ഇനി ഇതിന് മുമ്പ് വായിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അതായത് ഒരു കീബോർഡിൽ വായിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ആസ്വദിക്കാം അല്ലേ, കീബോർഡിൽ വായിച്ചത്.

ഞെട്ടിച്ചല്ലോ ഷംസുൻ ചേട്ടാ. ടാരാ ഓ അടിപൊളി, എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഏ ഇങ്ങനൊരു കഴിവ് കൂടി ഷംസുൻ ചേട്ടനുണ്ട് എന്നുള്ളത്. അടിപൊളി, വാക്കുകളില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി നമുക്ക് അടുത്ത ഒരു മെസ്സേജ്. അനിൽ ചേട്ടൻ എല്ലാവരും സൂപ്പറായിട്ട് പാടി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ അതെ അതെ അതെ. ഓക്കെ, അടുത്തത് നമ്മുടെ ജീവൻ ചേട്ടൻ അയച്ചിട്ടുണ്ട്. അതിന് മുമ്പ് മെസ്സേജ്, സൂപ്പർ ഇക്ക, ഈ പാട്ട് നാളെ ഞാൻ പാടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇക്ക പ്ലേ ചെയ്ത ഒരു സോങ് അല്ലേ. യെസ്. ഇനി നമുക്ക് നമ്മുടെ ജീവൻ ചേട്ടൻ ഒരു പാട്ട് പാടി അയച്ചിട്ടുണ്ട്, അത് കേൾക്കാം, ആസ്വദിക്കാം.

യെസ്, അങ്ങനെ നമ്മുടെ മസ്കറ്റിൽ നിന്നും ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗാനം ഒഴുകിയെത്തി നമ്മുടെ ജീവൻ ചേട്ടന്റെ ശബ്ദത്തിലൂടെ അല്ലേ. എല്ലാവരും തകർത്തു, അടിപൊളി കേട്ടോ. നമുക്കറിയാം എല്ലാവരും സൂപ്പറായിട്ട് എന്താ പറയുക പെർഫോം ചെയ്യുന്നവരാണ് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് ചെറിയ ചെറിയ നമുക്ക് കോൺഫിഡൻസ് ഉള്ള ചെറിയ ചില കാര്യങ്ങളുണ്ട് അല്ലേ. പാട്ടായിക്കോട്ടെ, അങ്ങനെ എന്തും കലകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ കഴിവുകളൊക്കെ ഇവിടെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യാനുള്ള ഒരു വേദിയാണ് റേഡിയോ കഫേയിൽ നമ്മുടെ ടാലൻറ്റ് ഓഫ് ദ ഡേ എന്ന സെഗ്മെൻറ്റിലൂടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷംസുൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു, ഞാൻ പഠിച്ചിട്ടില്ല എന്ന്. ഓ, അത് ഒരുപാട് അതിശയിപ്പിക്കുന്നു കേട്ടോ. എന്തായാലും സൂപ്പർ ഷംസ് ചേട്ടാ, അടിപൊളി. ജീവൻ ചേട്ടാ, നൗ ഐ എം ഇന്ത്യ ഒരു ട്രിപ്പ്. ആ ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മുമ്പേ മസ്കറ്റിൽ നിന്നല്ലേ ഒരു ഉത്തരം പറഞ്ഞപ്പോൾ മസ്കറ്റിൽ നിന്നും എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞത് അല്ലേ. ഓക്കെ ജീവൻ ചേട്ടാ, ശരി. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഇന്നത്തെ റേഡിയോ കഫേ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം അതിക്രമിച്ചു. 4 മണി കഴിഞ്ഞ് 57 മിനിറ്റും 36 സെക്കൻഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ വീണ്ടും ഒത്തുചേരാം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടൊക്കെ സെലക്ട് ചെയ്ത് റെഡി ആയിട്ടിരുന്നോളൂ, ഞാൻ അതൊക്കെ പ്ലേ ചെയ്തു തരാനായിട്ട് കൃത്യം 7 മണിക്ക് തന്നെ ഇവിടെ എത്തുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 5 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

Silks, Tiruvalla, Almara by Pulimootil Silks, Kochi. Trending one. Trending one. Hi, hello. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രെൻഡിംഗ് വൺസിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ ട്രെൻഡിംഗ് വൺസിൽ ട്രെൻഡായിട്ട് നിൽക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ കേൾക്കാൻ പോകുന്നത് പുത്തൻ പെണ്ണെ മണവാട്ടി എന്ന ഗാനം. മധുവിധു എന്ന ഫിലിമിന് വേണ്ടി ഫെജോ ലിറിക്സ് ചെയ്ത് അദ്ദേഹം തന്നെ പാടി ഹിഷാം അബ്ദുൽ വഹാബ് മ്യൂസിക് ചെയ്ത പാട്ടാണ് പുത്തൻ പെണ്ണെ മണവാട്ടി എന്നുള്ളത്. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ, ജഗദീഷ്, അസീസ് നെടുമങ്ങാട് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. അപ്പൊ ട്രെൻഡിംഗ് വൺസിൽ ആദ്യം മധുവിധു ഫിലിമിലെ പുത്തൻ പെണ്ണെ മണവാട്ടി എന്ന സോങ് കേൾക്കാം.

ട്രെൻഡിങ് വൺസിൽ അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഇദയം മുരളി എന്ന ഫിലിമിലെ വാമ വാമ എന്ന് തുടങ്ങുന്ന ഒരു സൂപ്പർ ഗാനമുണ്ട്. ധനുഷാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഇതിന് ലിറിക്സ് ചെയ്തിരിക്കുന്നത് ആദേശ് കൃഷ്ണ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് തമൻ എസ്. അഥർവ, പ്രീതി, നാട്ടി, തമൻ എസ്, നിഹാരിക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന ഇദയം മുരളി എന്ന ഫിലിമിലെ വാമ വാമ എന്ന ഗാനമാണ് അടുത്തതായി ട്രെൻഡിങ് വൺസിലൂടെ കേൾക്കാൻ പോകുന്നത്.

ട്രെൻഡിങ് മനസ്സിലായി നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ നമ്മുടെ രവി മോഹൻ, ശക്തി വാസുദേവൻ, കെ എസ് രവികുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച കരാത്തെ ബാബു എന്ന ഫിലിമിലെ രാസാദി രാസ എന്ന് തുടങ്ങുന്ന ഒരു സോങ് ഉണ്ട്. നല്ലൊരു പാട്ടാണ് കേട്ടോ. അപ്പൊ ഇതില് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് മീനാക്ഷി ഇളയരാജ, അതുപോലെ തന്നെ മീനാക്ഷി ഇളയരാജയുടേതാണ് ലിറിക്സും. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാംസിയസ്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ട്രെൻഡിങ് മനസ്സിലൂടെ ഈ ഗാനം കേൾക്കാം.

കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ
1: ട്രെൻഡിംഗ് വൺസ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ്. ട്രെൻഡിംഗ് വൺസിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ തമിഴും മലയാളവും ഒക്കെ കേട്ടു നേരെ നമുക്ക് ഹിന്ദിയിലേക്ക് പോവാം. ഹിന്ദിയിലെ ആൽബം സോങ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഒരു ആൽബം സോങ് ആണ്, ദിൽ കി ആസാൻ ദു എന്ന ഗാനമാണിത്. ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഗൗരവ് മാലി, അതുപോലെ അദ്ദേഹം തന്നെയാണ് പാടിയിരിക്കുന്നത്. മഹഫുസ് അലിയാണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേൾക്കാം. ഷാരൂഖ് ഖാൻ, രാഷ്മിക എന്നിവരാണ് ഈ ഒരു ആൽബം സോങ്ങിൽ അഭിനയിച്ചിരിക്കുന്നത്.

ട്രെൻഡിങ് വൺസിൽ ലാസ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ ലേറ്റസ്റ്റ് മൂവി വരാൻ പോകുന്ന മൂവിയാണ് ചിന്ന ചിന്ന ആസൈ. ഇന്ദ്രൻസ്, മധുബാല, അപർണ ബാലമുരളി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന ഫിലിമാണ് ചിന്ന ചിന്ന ആസൈ. ഇതിൽ ഗജാനന്ദ് മിത്കെ ലിറിക്സ് ചെയ്ത്, ശ്രുതി ശിവദാസ് പാടി, അതുപോലെ തന്നെ ഒരുപാട് കോറസ് ഉണ്ട്. ആവണി മൽഹാർ, അജ്മൽ, ഫാത്തിമ പ്രവീൺ, സോണി മോഹൻ എന്നിവരൊക്കെയാണ് കോറസ് പാടിയിരിക്കുന്നത്. അതിലെ ഒരു കഥക് സോങ് ആണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കഥക് സോങ്ങോടുകൂടി ഇന്നത്തെ ട്രെൻഡിങ് വൺസിൽ നിന്ന് ടച്ച ബൈ ബൈ പറയാം. വീണ്ടും നല്ല നല്ല അടിപൊളി പാട്ടുകളുമായിട്ട് ട്രെൻഡിങ് വൺസിലൂടെ കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ
1: തിരുവല്ല ക്രോംപ്ടൺ ബേസ് കിർലോസ്കർ വി ഗാർഡ് പമ്പ് സെറ്റുകൾ ക്രോംപ്ടൺ ഫാൻസ് സിംടെക്സ് വാട്ടർ ടാങ്ക് കേളചന്ദ്ര PVC പൈപ്പ്സ് മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ് മിതമായ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജിയോ ഏജൻസീസ് കാവേരി ബിൽഡിംഗ് ദീപാ ടവറിന് സമീപം തിരുവല്ല
2: മദ്യപാനം മാത്രമല്ല ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെന്നൂർ.
1: പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

പഴയതു മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. Agencies, Thiruvalla, Crompton Base, Kirloskar, V-Guard Pump Setugal, Crompton Fans, Syntex Water Tank, Kelachandra PVC Pipes, Mikachina Plumbing Materials, Thudangiyava, Wholesale Ayum, Retail Ayum, Kazhinja 53 Varshangalayi Vitharanam Cheythu Varuna, Thiruvallayile Mikacha Sthapanam, Geo Agencies, Mithamaya Vila, Mikacha Vilpananandara Sevanam, Geo Agencies, Kaveri Buildings, Deepa Tower Nu Samipam, Thiruvalla.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: റേഡിയോ മാക്ബാസ് 90.4.

ഫ്രാൻസിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരീസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരീസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: കൊച്ചി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൽ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

ഹായ് നമസ്കാരം, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ദാ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർജി അമൃത കാർത്തിക. അപ്പൊ വൈകുന്നേരം നമ്മുടെ റേഡിയോ കഫെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പാട്ടുകളൊക്കെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കാത്തിരുന്നോളൂ കൃത്യം 7 മണിക്ക്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 4:35 അപ്പൊ ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോ പാട്ടൊക്കെ വെച്ച് തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ദാ ഞാൻ എത്തി നിങ്ങളോടൊപ്പം ആർജി അമൃത കാർത്തിക. ഈ ഒരു മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം അല്ലെ. ഗാനങ്ങൾ അല്ലെങ്കിൽ മ്യൂസിക് പാട്ടുകൾ ഇഷ്ടമല്ലാത്തവരാരാണല്ലേ? നമുക്കൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്. ഏതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനം എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഒരു കൺഫ്യൂഷനാണ് അല്ലേ. എന്നാൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു പാട്ട് മാത്രം ചോദിക്കാനുള്ള ടൈമാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലേക്ക് ഏതാണോ ആദ്യം ഓടിയെത്തുന്ന ആ ഗാനം വേഗം ചോദിച്ചോളൂ. 0469 2730333 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി, പാട്ട് ഞാൻ വെച്ച് തരുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് മനസ്സിലേക്ക്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ലേ ഏതാണ് പാട്ട് ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമുക്കൊരു കൺഫ്യൂഷനാണ്. എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു ഗാനമുണ്ട്, കളിപ്പാട്ടം എന്ന ചിത്രത്തിലെ കളിപ്പാട്ടമായി എന്ന് തുടങ്ങുന്ന ആ ഗാനം. എന്നാൽ ആ ഗാനം തന്നെ നമുക്ക് ആദ്യം കേട്ട് അങ്ങോട്ട് തുടങ്ങാം അല്ലേ, യാത്ര ആരംഭിക്കാം. മറക്കണ്ട 0469 2730333 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നോക്കാം നമുക്ക് ഈ ഒരു പാട്ടിന് ശേഷം ആരാണ് ആദ്യത്തെ കോള്, ഏതാണ് പാട്ട് എന്നുള്ളത് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്സ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: എന്തൊരു പാട്ടല്ലേ നമ്മളിപ്പോ കേട്ടത്, കളിപ്പാട്ടമായി കൺമണി. എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ ആണല്ലേ, എന്ത് രസമായിട്ടാണ് ആ ഒരു പാട്ട് ആലപിച്ചിരിക്കുന്നത്. യെസ്, അപ്പോ അങ്ങനെ ഈ ഒരു ഗാനത്തിന് ശേഷം അടുത്ത ഗാനം വരാൻ പോവുകയാണ്. അത് ഏതാണ്, ആരാണ് ആ ഒരു പാട്ട് ചോദിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചാൽ അറിയാം. ഗുഡ് ഈവനിങ്, നമസ്കാരം, ആരാണിത്? എന്തോ ഷാജിയുടെ അസുഖമായിട്ട് ഇരിക്കുന്നോ? സുഖം, സ്വസ്ഥം, ഗൃഹഭരണം. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ദീപസ്തംഭ മഹാശ്വര മൂവിയിലെ.
0: ഓ, നല്ലൊരു പാട്ട്. ആ,
1: നല്ല പാട്ട്,
0: നല്ല പാട്ടാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ? ശരി ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മുടെ ഷാജി ചേട്ടനാണ് കേട്ടോ വിളിച്ചത്. ദീപസ്തംഭ മഹാശ്വര്യം എന്ന ചിത്രത്തിലെ നിന്റെ കണ്ണിൽ വിരുന്നു വന്നു എന്താ പാട്ട്. അപ്പൊ ആ പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരും, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, TK റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
6: യേസ്, അപ്പോ പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 18:25 ആയിട്ടുണ്ട്. സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ RJ അമൃത കാർത്തിക. അപ്പൊ നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഗുഡ് ഈവനിങ്, നമസ്കാരം.
7: നമസ്കാരം അമൃത.
6: നമസ്കാരം
7: മുഹമ്മദ്.
6: ഓക്കെ, മനസ്സിലായി. ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്?
7: എനിക്ക് വക്കീൽ വാസുദേവ് എന്ന സിനിമയിലെ പവിഴമഞ്ജലി പറന്നു പാറിവാട്ട്.
6: ഓക്കെ, പാട്ട് വെച്ച് തരാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
7: ഡെഡിക്കേഷൻ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും.
6: ഓക്കെ ചേട്ടാ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ മുഹമ്മദ് ഏട്ടനാണ് കേട്ടോ വിളിച്ചത്, പാട്ട് ചോദിച്ചത്. പവിഴമഞ്ചലിൽ പറന്നു പാറിവ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ കൂട്ടുകാർക്കുമായിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: എത്ര എത്ര പാട്ടുകളല്ലേ നമ്മളിങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കേൾക്കുന്നത്. ഇങ്ങനെ ഇപ്പൊ മുഹമ്മദ് ഏട്ടൻ അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ശരിയാണല്ലോ ഒരുപാടായി ഈ പാട്ട് കേട്ടിട്ടെന്ന് ചിന്തിച്ചു പോലും പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്. ആ ഗുഡ് ഈവനിങ് അനിൽ ചേട്ടാ, പറയൂ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: നമ്മുടെ അർജുൻ അഭിനയിച്ച തമിഴ് മൂവിയായ രഞ്ജിമാൻ എന്ന മൂവിയിലെ
0: രഞ്ജിമാനോ എന്ത് രഞ്ജിമാൻ ജെന്റിൽമാൻ, എനിക്ക് രഞ്ജിമാൻ എന്നാ തിരിഞ്ഞത്. ജെന്റിൽമാൻ അല്ലേ?
1: ജെന്റിൽമാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോ.
0: അപ്പൊ തെറ്റിച്ചായിരുന്നോ?
1: എനിക്ക്
0: ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഒട്ടകത്തെ കിട്ടിക്കോ അല്ലേ, നല്ലൊരു പാട്ട്, അടിപൊളി. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ
1: എല്ലാവർക്കും? പിന്നെ അമൃതക്കാർക്കും.
0: ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് ആ ഒരു അടിപൊളി പാട്ട് കേക്കാം. ഓക്കെ
1: ഓക്കെ,
0: പിന്നല്ല ശരി. ഓക്കെ, അപ്പൊ നമ്മുടെ അനിൽ ചേട്ടനാണ് കേട്ടോ വിളിച്ചത്. നമ്മുടെ ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഒട്ടകത്തെ കിട്ടിക്കോ, നല്ലൊരു പാട്ടല്ലേ. അപ്പൊ നമുക്ക് ആ ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഓക്കെ, അപ്പൊ ദാ നമ്മള് സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത കോളിലേക്ക് പോവാണ്. ഇത് പാട്ടാണെന്നുള്ളത് നമുക്ക് ചോദിക്കാം അല്ലേ. ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ് അമൃത.
1: ഗുഡ് ഈവനിങ്. ഇതാരാണ്?
2: ഇത് ഫോട്ടോച്ചിക്കാരൻ ജയങ്കറാണേ.
1: ഒരു പാവം ജയങ്കറാണേ. ആ പാവം കൂടി വേണം, എന്നാലേ അത് ശരി, അത് കറക്റ്റ്
2: ആവുകയുള്ളൂ.
1: ജയങ്കർ, ഓക്കെ പറയൂ ജയങ്കർ ഏട്ടാ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് ഇന്ന് ഗോപുരവാസൽ എന്ന സിനിമയിലെ കാതൽ കവിതകൾ എന്ന പാട്ട് ഞങ്ങളുടെ ചങ്ക സുഹൃത്തുക്കളായ ശ്രീധരൻ ചേട്ടൻ, മുഹമ്മദ് വടക്കെ വാവുന്നവര്, പിന്നെ നമ്മുടെ വേണുഗോപാലൻ ചേട്ടൻ കുട്ടനാട്, പിന്നെ നമ്മുടെ ജലറാണി ഉണ്ടല്ലോ, ജലറാണി കുമരകം, ദീപാ കുമരകം, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും, പിന്നെ ഒപ്പം അമൃതയ്ക്കും ദീപയ്ക്കും അപർണയ്ക്കും മേക്കാസ്റ്റിലെ എല്ലാവർക്കും എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് ഈ പാട്ട് കേൾപ്പിച്ചു.
1: ശരി ശരി, ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള മറ്റൊരു പാട്ട്. എനിക്ക് ഇന്ന് എന്റെ ദിവസം എല്ലാ പാട്ടുകളും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതായിരുന്നു കേട്ടോ ഇന്ന്. അപ്പൊ അതാ വരുന്നു, ജയങ്കരേട്ടൻ ചോദിച്ചതുപോലെ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് കാതൽ കവിതകൾ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനമാണ് വരുന്നത്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു തമിഴ് സോങ് കൂടി നമ്മൾ ആസ്വദിച്ചു. ഇനി അടുത്ത പാട്ട് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിങ് അമൃത.
0: നമസ്കാരം ആനന്ദൻ ചേട്ടൻ.
1: അതെ, ആനന്ദം തിലാണവര്. നല്ല വിടർന്ന എന്താ പറയുന്നത്, പച്ചപ്പുൽ പേരുള്ള നമ്മുടെ വീട്ടിന്റെ പറമ്പിൽ നിന്ന് ഇങ്ങനെ വിളിക്കലാ.
0: ആണോ, ആ പാടത്തേക്ക് ഒന്ന് നോക്കൂ, പക്ഷികൾ അവയുടെ കൂട്ടിലേക്ക്. ഓക്കെ, അപ്പോ ആനന്ദ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: നമ്മളെ മലയാളം കേട്ടു, തമിഴ് കേട്ടു, ഇനി നമുക്കൊരു ഹിന്ദി കൊടുത്തൂടെ?
0: പിന്നല്ല.
1: അപ്പൊ നമ്മുടെ ഓ പ്രിയ എന്നിട്ട് ഒരു പാട്ടുണ്ട്, ദിൽ തന്നെ എന്ന സിനിമേന്റെ പേര്. നല്ലൊരു രസമുള്ളൊരു പാട്ടാ, ഞാൻ മുൻപൊക്കെ ഇങ്ങനെ കേട്ട് മറന്നുപോയ ഒരു ഗാനം അത്.
0: ഓക്കെ, ആ പാട്ട് കേക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: നമ്മുടെ അൻസാരിക്ക, മുഹമ്മദ് ക, ലിസ്ബേസി, അതുപോലെ തന്നെ നെയ്യറത്താത്ത, ശീത ചേച്ചി, അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു.
0: ശരി ചേട്ടാ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേക്കാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. ആനന്ദ ചേട്ടനാണ് വിളിച്ചത്. ദിൽ എന്ന ഹിന്ദി മൂവിയിലെ പാട്ടാണ് ഇതാ വരാൻ പോകുന്നത്. പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ప్రణయ పుష్పమే.
1: ఆహా, ఎందా పాట.
0: హృదయ సర
1: ప్రణయ నాయకന്റെ മുഖം, പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും, പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ.

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9491.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: എന്ത് പെട്ടെന്നാണല്ലേ സമയം ഓടിയോടി പോകുന്നത്. ഇപ്പോ 7 മണി കഴിഞ്ഞ് 48 മിനിറ്റും 36 സെക്കൻഡും ആയിട്ടുണ്ട്. സോങ്സ് ഓൺ ഡിമാൻഡിൽ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ആരാണ്, ഏത് പാട്ടാണെന്നുള്ളത് ചോദിക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇതാരാണ്? സജിയേട്ടാ പറയൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? അല്ലല്ല, ലക്കി കോളറിലെ ഇതിന് ശേഷം നമ്മൾ അറിയുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ. അമ്പിളി വിടരും പൊന്മാനം. ആ ശരി, ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ ചേട്ടാ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് നമുക്ക് കേൾക്കാമേ. അപ്പൊ നമ്മുടെ സജിച്ചേട്ടനാണ് എടത്തുവയിൽ നിന്ന് വിളിച്ചത്. അമ്പിളി വിടരും പൊന്മാനം എന്ന് തുടങ്ങുന്ന ഗാനമാണ് അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാവുന്നു സോങ് കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പഴയ പാട്ടുകളെല്ലാം ഈ ഒരു ചിരി ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു അല്ലേ? യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിലെ ലാസ്റ്റ് ലക്കി കോളർ ആരാണെന്ന് അറിയാം. ഗുഡ് ഈവനിങ്.
1: നമസ്കാരം, ഭാഗ്യം നാൻ തന്നെയാണ്. അടുത്തു
0: യാരത്
1: നാന്താ
0: ആലത്തൂരിൽ നിന്നും ബഷീർക്ക അല്ലേ?
1: ഓക്കെ,
0: ബഷീർക്ക പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ടൊരു പഴയ പാട്ട്, സ്വപ്നങ്ങളെ വീണിറങ്ങും മോഹങ്ങളെ ഇനിയിറങ്ങും.
0: ഓക്കെ,
1: ഒരു സുഖസുന്ദരമായി പാട്ടും കേട്ടിട്ട് അങ്ങനെ നന്നായിട്ട്
0: ഉറങ്ങട്ടെ എല്ലാരും അല്ലേ? ശരി,
1: എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു.
0: ഓക്കെ ഓക്കെ ചേട്ടാ, നമുക്ക് പാട്ട് കേൾക്കാമേ.
1: ശുഭരാത്രി.
0: ഓക്കെ ശുഭരാത്രി. ആലത്തൂരിൽ നിന്ന് നമ്മുടെ ബഷീർക്കയാണ് വിളിച്ചത്. സ്വപ്നങ്ങളെ വീണുറങ്ങൂ എന്ന മനോഹരമായ ഗാനമാണ് ചോദിച്ചിരുന്നത്. അപ്പോ നമ്മുടെ ലാസ്റ്റ് ലക്കി കോളറും ബഷീർക്കയായിരുന്നു. ഇനി നമുക്ക് കുറച്ച് മെസ്സേജ് എത്തിയിട്ടുണ്ട്, അത് ആരൊക്കെയാണ് അയച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ബാബുചേട്ടൻ അയച്ചിരിക്കുന്നു, മനുഷ്യൻ വീട് മാറുന്നു, വസ്ത്രം മാറ്റുന്നു, ബന്ധങ്ങൾ മാറുന്നു, എന്നിട്ടും ദുഃഖിതനാണ്. കാരണം അവൻ തന്റെ സ്വഭാവം മാറ്റുന്നില്ല. ബാബു സ്നട്ടാശ്ശേരി. ബാബുചേട്ടാ ശുഭരാത്രി നേരുന്നു. ആന്റണി ചേട്ടന്റെ മെസ്സേജ്, ഗുഡ് ഈവനിങ് അമൃത. എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്നൊരാൾ എന്ന നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. 6:30 നാടകം തുടങ്ങി, 7 മണിയായപ്പോൾ മനസ്സിൽ മാക്ഫാസ്റ്റിന്റെ സോങ്സ് ഓൺ ഡിമാൻഡിന്റെ ഓർമ്മ ഓടിയെത്തി. എങ്കിൽ പിന്നെ ഒരു ശുഭരാത്രി പറയണമെന്ന് തോന്നി. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ആന്റണി കടവന്ത്ര. അയ്യോ, എന്തായാലും അത് അല്ലേ, കണ്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സമയത്തും നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിനെ കുറിച്ച് ഓർത്തു, മെസ്സേജ് അയച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ആന്റണി ചേട്ടാ, സന്തോഷം, ചേട്ടനും ശുഭരാത്രി നേരുകയാണ്. അടുത്തത് ഷംസുദ്ദീൻ ചേട്ടനാണ്. ഗുഡ് ഗൈസ്, നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷംസുദ്ദീൻ ചേട്ടാ ശുഭരാത്രി നേരുന്നു. അനിൽ ചേട്ടൻ, മനസ്സിന്റെ ദുഃഖങ്ങളും വേദനകളും മറക്കാനായി ദൈവം കനിഞ്ഞു നൽകിയ വരദാനമാണ് ഉറക്കം. ഇന്നത്തെ രാത്രിയിൽ നല്ല സ്വപ്നങ്ങൾ കണ്ടുറങ്ങാൻ സാധിക്കട്ടെ. നാളെ സന്തോഷം നിറഞ്ഞ നല്ലൊരു പുലരിയിൽ കാണുന്നതുവരെ സ്നേഹത്തോടെ ശുഭരാത്രി. ഹായ് അമൃത കാർത്തിക്കുട്ടി, ഗുഡ് ഈവനിങ് ദീപക്കുട്ടി, അപ്പുസ്കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും ഗുഡ് നൈറ്റും അറിയിച്ചിട്ടുണ്ട് അനിൽ ചേട്ടൻ. അടുത്തത് നമ്മുടെ അനിൽ ചേട്ടാ ശുഭരാത്രി കേട്ടോ. നാരായണൻ ചേട്ടന്റെ മെസ്സേജ്, നനഞ്ഞ മണ്ണിലെ ഗന്ധവും മഴയുടെ ശബ്ദവും രാത്രി കൂടുതൽ മനോഹരമാക്കുന്നു. ഈ മനോഹരമായ നിശബ്ദതയിൽ ശാന്തമായി ഉറങ്ങുക. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. നാരായണൻ നായർ, റേറ്റു മാനൂർ. നാരായണൻ ചേട്ടാ, നാരായണൻ ചേട്ടനും ശുഭരാത്രി നേരുകയാണ്. ഗുഡ് ഈവനിങ് അമൃതകുട്ടി, ഞാൻ ഷീബ കുമരകം. പാട്ടുകൾ കേട്ടുകൂടെയുണ്ട്, എല്ലാം നല്ല ഗാനങ്ങൾ. ജയങ്കർ ഫോർട്ട് കൊച്ചിക്കും ആനന്ദനും സൗഹൃദവാണി കൂട്ടുകാർക്കും കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭരാത്രി എന്നും പറഞ്ഞിട്ടുണ്ട്. ഷീബ ചേച്ചിക്കും ശുഭരാത്രി നേരുന്നു. ഹായ് അമ്രു, താങ്ക് യു ആനന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ലിസി ചേച്ചിയുടെ മെസ്സേജ്. ലിസി ചേച്ചിക്കും ശുഭരാത്രി നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. നമ്മുടെ വേണുഗോപാൽ ചേട്ടന്റെ മെസ്സേജാണ് കേട്ടോ. യെസ്, ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാകണമെന്നില്ല, എങ്കിലും ചിലതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്കെന്നും സ്വന്തമാണ്. ശുഭരാത്രി സുഖനിദ്ര എല്ലാവർക്കും. ശുഭരാത്രി സുഖനിദ്ര. വേണുഗോപാൽ ഗോപാൽ നായർ കിടങ്ങറ. വേണുഗോപാൽ ചേട്ടനും ശുഭരാത്രി നേരുന്നു. ബിന്ദു ചേച്ചി ഒരു ശുഭരാത്രി നേർന്നിട്ടുണ്ട്. യെസ്, ഇത് പോളെ എല്ലാവരും ചോദിക്കുന്ന ഗാനങ്ങൾ കൊള്ളാട്ടോ, കേട്ടുകൊണ്ട് കൂടെ ഞാനും. കാതൽ കവിതകൾ നല്ല മൂഡ് തരുന്ന ഒരു സോങ് ആണ്. ഗോപുരവാസിലെ ഈ SPB സോങ്, എന്റെ പ്രിയ ഗാനം. കൂടെ ചിത്ര ചേച്ചി, ജയങ്കരേ നന്ദി കേട്ടോ. ബിന്ദു ചേച്ചി, ഇന്ന് എന്റെ അമ്മയുടെ അനിയത്തി, എന്റെ മിനി കൊച്ചമ്മയുടെ വിവാഹ വാർഷികം. മിനി കൊച്ചമ്മയ്ക്കും ശശി അളയച്ചനും ഒത്തിരി ഒത്തിരി ആശംസകൾ, പ്രാർത്ഥനകൾ. അടുത്ത പാട്ട് അവർക്കായി. ശുഭരാത്രി സുഖനിദ്ര ഗുഡ് നൈറ്റ്. ഓക്കെ ബിന്ദു ചേച്ചി, അപ്പൊ ആ പാട്ട് അവർക്കായിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ ആനിവേഴ്സറി ആശംസകളും നേരുന്നു. ഗീത ചേച്ചി, അമൃതമോളെ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മെസ്സേജിലൂടെ ശുഭരാത്രിയും എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഞാനും എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയുകയാണ്. നമ്മുടെ ബഷീർക്ക ചോദിച്ചതുപോലെ സ്വപ്നങ്ങളെ വീണിറങ്ങും എന്ന മനോഹരമായ ഗാനം ഞാനും എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് മറ്റൊരു പരിപാടിയിലൂടെ വീണ്ടും ഒത്തുചേരാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: മഹാലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
5: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് June 19 വായനാ ദിനം. നല്ല പുസ്തകങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് പറയാറുണ്ട്. അറിവും അനുഭവവും ചിന്താശേഷിയും വളർത്താൻ വായനയ്ക്ക് വലിയ പങ്കാണുള്ളത്. മലയാളത്തിന്റെ മഹാനായ ഗ്രന്ഥശാല പ്രസ്ഥാന നായകൻ PN പണിക്കരുടെ സ്മരണാർത്ഥം ആചരിക്കുന്ന വായനാ ദിനം വായനയുടെ പ്രാധാന്യം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ഈ വായനാ ദിനത്തിൽ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒരുക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കേരള ഗ്രന്ഥശാലാ സംഘം പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ KP രാധാകൃഷ്ണൻ. വായനാ ദിനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം.
6: പ്രമുഖ മലയാളം നോവലിസ്റ്റ് ബെന്യാമിന്റെ മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന നോവലിൽ സ്നേഹ എന്ന കഥാപാത്രം പറയുന്നൊരു വാക്യമുണ്ട്. വായന തീരെ ഇല്ലാത്തവരും പാതിവഴിയിൽ അവസാനിപ്പിച്ചവരുമാണ് വായന മരിച്ചേ എന്ന് നിലവിളിക്കുന്നത്. പുതിയ കുട്ടികൾ ധാരാളമായി വായിക്കുന്നുണ്ട്. അവർക്ക് പുസ്തകം ഇഷ്ടമാണ്. വായന മരിച്ചു എന്ന് പറയുന്നവർക്കുള്ള ഒന്നാം തരം മറുപടിയാണിത്. ഈ അടുത്ത കാലത്ത് മലയാളത്തിലിറങ്ങിയ ഒരു പുസ്തകത്തിന്റെ 300,000+ കോപ്പികൾ വിറ്റഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വായന നന്നായി നടക്കുന്നു എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ്. പണ്ട് വായനയുടെ പുഷ്കല കാലഘട്ടം എന്നു നാം പറയാറുള്ള 50s മുതൽ 80s വരെയുള്ള കാലത്ത് ഏറ്റവും പ്രമുഖ എഴുത്തുകാരന്റെ പുസ്തകങ്ങൾ പോലും ഏതാനും 1000s മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത്. അക്കാലത്ത് ഒരു വർഷം 100s-ൽ താഴെ ടൈറ്റിലുകൾ മാത്രം ഇറങ്ങിയ സ്ഥലത്ത് ഇപ്പോൾ പ്രതിവർഷം 3000s-ഓളം പുസ്തകങ്ങളാണ് ഇറങ്ങുന്നത്. 100 crore+ ഒരു വർഷത്തെ കേരളത്തിലെ പുസ്തക വിറ്റുവരവ്. ഇത് പാഠപുസ്തകങ്ങൾ കൂടാതെയുള്ള കണക്കാണ്. MDയും OV വിജയനും തകഴിയും പൊറ്റക്കാട്ടും പാറപ്പുറവുമൊക്കെ കത്തി നിന്ന കാലത്തും അവരെക്കാൾ 10 times വായനക്കാർ മുട്ടത്തു വർക്കിക്കും കാനത്തിനും ഉണ്ടായിരുന്നു. വായനയും എഴുത്തും കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എഴുത്തു തുടങ്ങിയത് കല്ലിലാണ്, പിന്നെ അത് ലോഹത്തകിടുകളിലായി.

0: ഇന്ന് മരത്തോലിലോ ഇലകളിലോ ആയി. നമ്മുടെ നാട്ടിൽ താളിയോലകളിലായിരുന്നു പ്രധാന എഴുത്ത്. കടലാസ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് എഴുത്ത് എളുപ്പമായത്. അച്ചടിയാണ് വായനയെ ബഹുജനങ്ങളിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ കടലാസിൽ നിന്ന് വായന സ്ക്രീനിലേക്ക് മാറുന്നു, വായനയുടെ തലം മാറുന്നു എന്നേ ഉള്ളൂ. വായന ഓരോരുത്തരുടെയും ചോയ്സ് ആണ്, അത് മാറി വരാം. വായനയാണ് മനുഷ്യ സമൂഹം ആർജിച്ച എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം. ഒരു 100 വർഷം മുമ്പ് ജീവിച്ച അതിബുദ്ധിമാനേക്കാൾ അറിവ് ഇന്നത്തെ 10 വയസ്സുള്ള കുട്ടിക്കുണ്ടാവും. കാരണം ഓരോ അറിവുകൾ മേലേക്കും മേലേക്കു വച്ചാണ് ഇന്നത്തെ വിശാലമായ അറിവുണ്ടായത്. അറിവുകളെല്ലാം ആർജിക്കുന്നത് വായനയിലൂടെയാണ്. വായന നമ്മെ നിരന്തരമായി നവീകരിക്കുന്നു, നമ്മുടെ വീക്ഷണ ചക്രവാളത്തെ വിപുലമാക്കുന്നു. നല്ല വായനക്കാരൻ അനേക ജീവിതങ്ങൾ ജീവിക്കുന്നു. കാരണം മറ്റൊരാളുടെ കഥ വായിക്കുമ്പോൾ നാം ആ ജീവിതത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വായിക്കുന്ന ഒരാളുടെ ചിന്ത, ഭാവന ഒക്കെ സ്വന്തം ജീവിത പരിസരത്തു നിന്നും വ്യത്യസ്തമായ ലോകത്തെ കാണുന്നു. ഒരാൾ വായിക്കുമ്പോൾ അയാൾ അയാളിൽ നിന്ന് മാറി മറ്റൊരാളാകുന്നു. പങ്കുവയ്പ്പിന്റെ അനുഭവമാണ് വായന. ലോകത്തെ ഏതോ കോണിൽ ഏതോ കാലത്തു ജീവിച്ച ഒരാളുടെ ഏതോ ഭാഷയിലുള്ള ചിന്തയെ, ഭാവനയെ അറിയാൻ, അനുഭവിക്കാൻ വായന സഹായിക്കുന്നു. വ്യക്തിബോധത്തിൽ നിന്നുയർന്ന് സാമൂഹ്യബോധം എന്ന വിചാരം വായന മനുഷ്യരിൽ സൃഷ്ടിക്കുന്നു. വായന എന്തിനെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മെ തന്നെ നവീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ, ആത്മസംസ്കരണം നടത്താൻ, വിമലീകരിക്കാൻ ഒക്കെ വായന കൊണ്ടേ കഴിയൂ എന്നാണ് മറുപടി. ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയിൽ സ്വാന്തനമാകുന്നു വായന. വായന അവരനെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നു, മനസ്സിനെ നിയന്ത്രിക്കാൻ, സമചിത്തത കൈവരുത്താൻ, അതായത് മാനാപമാനങ്ങളെ ഒരുപോലെ കാണാൻ, രാഗദ്വേഷങ്ങളെ ഒരേപോലെ നേരിടാൻ വായന പോലെ സഹായിക്കുന്ന മറ്റൊന്നില്ല. വായന ചിന്തയെ, ഉത്സാഹത്തെ, പ്രവൃത്തികളെ ഒക്കെ ഉത്തേജിപ്പിക്കുന്നതാണ്. നമ്മുടെ ഭാവികാലത്തെപ്പറ്റി ധാരണയുണ്ടാക്കാനും നമ്മുടെ ഭൂതകാലത്തെപ്പറ്റി അറിവുണ്ടാക്കാനും അതനുസരിച്ച് വർത്തമാനകാലത്തെ ചിന്തകളും ചിട്ടകളും ക്രമീകരിക്കാനും വായന നമ്മെ പ്രാപ്തരാക്കുന്നു. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിമുക്തി നേടാനും യുക്തിബോധവും ശാസ്ത്രബോധവും മനസ്സുകളിൽ ഉറപ്പിക്കാനും വായന കൊണ്ടേ കഴിയൂ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു ഫലം എന്ന ബൈബിൾ വാക്യം പോലെ, ഒരുവൻ അനേകം പുസ്തകങ്ങൾ വായിച്ചു പക്ഷേ അവൻ സംസ്കാരരഹിതനായി തുടരുന്നു എങ്കിൽ ആ വായന കൊണ്ട് എന്തു പ്രയോജനം? അത്തരക്കാർ അക്ഷരങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങുന്നില്ല, അക്ഷരങ്ങളെ സാംശീകരിക്കുന്നില്ല, അക്ഷരങ്ങളുടെ സത്ത ഉൾക്കൊള്ളുന്നില്ല, അക്ഷരങ്ങളുടെ ബാഹ്യരൂപം മാത്രമേ കാണുന്നുള്ളൂ. മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ, വായനക്കാർക്കിഷ്ടമാണെങ്കിൽ സങ്കല്പ വായു വിമാനത്തിലേറിയാലും പ്രീതരായി സഞ്ചാരം ചെയ്യാം നമുക്കല്പം ഭൂതകാലാകാശ വീഥിയെങ്കിൽ. അതെ, സങ്കല്പ വായു വിമാനത്തിലേറി നമുക്ക് പുതിയ ആകാശങ്ങൾ കാണാം. വായിക്കുക, വലുതായി ചിന്തിക്കുക, വാല്യൂസ് ഉള്ളവരാകുക. ഈ വർഷത്തെ വായനാദിന സന്ദേശമായി ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല വായനാവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്തെ.
1: ശ്രോതാക്കൾ, ഇത്രയും നേരം ഈ വായനാ ദിനത്തിൽ കേട്ടത് കേരള ഗ്രന്ഥശാലാ സംഘം പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ പി രാധാകൃഷ്ണന്റെ വാക്കുകൾ. പുസ്തകങ്ങൾ അറിവിന്റെ വാതായനങ്ങളാണ്. വായന നമ്മെ പുതിയ ലോകങ്ങളിലേക്ക് നയിക്കുകയും മികച്ച വ്യക്തികളായി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ വായനാ ദിനത്തിൽ വായനയെ ജീവിതത്തിന്റെ ഭാഗമാക്കാമെന്ന് നമുക്കും പ്രതിജ്ഞയെടുക്കാം. വായിക്കാം, വളരാം, അറിവിന്റെ വെളിച്ചം പരത്താം. ഇന്നത്തെ ഈ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ഇഡ്ഡലിയൊക്കെ പതിവാക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ ഒരേ രുചിയിൽ നിന്ന് ചെറിയൊരു മാറ്റം ആഗ്രഹിക്കുന്നവർ ആരാണില്ലാത്തതല്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഞാൻ ഇനി പറയുന്ന ഒരു സ്പെഷ്യൽ ദോശ. അതായത് മഹാരാഷ്ട്രൻ പാചക പാരമ്പര്യത്തിന്റെ ഭാഗമായ ഈ വിഭവം ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷണ പ്രേമികളുടെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. നേർത്ത ദോശ പോലെ പരത്തി തയ്യാറാക്കുന്ന ഈ ഒരു പലഹാരം തേങ്ങയും മസാലകളും ഒക്കെ നിറച്ച് ചുരുട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുമാത്രമല്ല, അതിനെ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ രുചി എന്ന് പറയുന്നത് അതീവ ടേസ്റ്റ് ആയിരിക്കും. അതിഥികൾക്കൊക്കെ നൽകാൻ പറ്റുന്ന ഒരു വെറൈറ്റി ദോശ. സാധാരണ അരിയും ഉഴുന്നും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ദോശയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കടലമാവാണ് ഈ ദോശയുടെ പ്രധാന ചേരുവ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ റിച്ചാണ്. എണ്ണയുടെ ഉപയോഗം വളരെ കുറവായതുകൊണ്ട് ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവർക്കും ഇത് ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുക്കാം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എടുക്കേണ്ട ചേരുവകള്: 1 കപ്പ് കടലമാവ്, 2 കപ്പ് പുളിയുള്ള മോര്, ആവശ്യത്തിന് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചിരകിയ തേങ്ങ 1 കപ്പ്, പച്ചമുളക് 2 എണ്ണം, മല്ലിയില 2 ടേബിൾ സ്പൂൺ, ചെറുനാരങ്ങ നീര് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, 1 നുള്ളുകായം. ഇത്രയും ഐറ്റംസ് ആണ് എടുക്കേണ്ടത്. ഞാൻ ഒന്നും കൂടി ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. 1 കപ്പ് കടലമാവ്, 2 കപ്പ് പുളിയുള്ള മോര്, ആവശ്യത്തിന് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തേങ്ങ, പച്ചമുളക്, മല്ലിയില, ചെറുനാരങ്ങ നീര്, ഉപ്പ്. ഇനി അടുത്തത് താളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയും കടുകും ജീരകവും കറിവേപ്പിലയും കായവും. ആദ്യം ഒരു പാത്രത്തിൽ കടലമാവും മോരും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി പേസ്റ്റും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ കലക്കിയെടുക്കാം. കട്ടകളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമുണ്ടെങ്കിൽ അരിച്ചെടുത്ത ശേഷവും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഈ ഒരു മിക്സ് ഒരു കട്ടിയുള്ള പാനിലേക്ക് മാറ്റിയിട്ട് കുറഞ്ഞ തീയിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഏകദേശം 8 to 10 മിനിറ്റ് വരെ ഇളക്കുമ്പോഴേക്കും ഈ ഒരു മിക്സ് കട്ടിയാകാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോഴേക്കും നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്തേക്കണം. ഒരുപാട് സമയം വേവിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഓവറായിട്ട് ഇങ്ങനെ ടൈറ്റ് ആവുകയും പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. സ്റ്റീൽ പാത്രങ്ങളിലോ പരന്ന ട്രേയുടെയോ പുറം ഭാഗത്ത് അല്പ എണ്ണ പുരട്ടിയിട്ട് ഈ മിക്സ് നേർത്ത പാളിയായിട്ട് നമ്മളിങ്ങനെ പരത്തി കൊടുക്കണം. എന്നിട്ട് മൊത്തത്തിൽ അതൊന്ന് തണുത്ത ശേഷം കത്തി ഉപയോഗിച്ച് നീളത്തിലുള്ള സ്ട്രിപ്പുകളായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഇതിന്റെ ഇടയിലാണ് നമ്മൾ ഫില്ലിങ് തയ്യാറാക്കുന്നത്. അതായത് ചിരകിയ തേങ്ങ, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും, മല്ലിയിലയും, നാരങ്ങ നീരും, ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മിക്സ് ഓരോ സ്ട്രിപ്പിന് മുകളിൽ വിതറിയിട്ട് പതുക്കെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ലാസ്റ്റ് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് കടുകും ജീരകവും കായവും കറിവേപ്പിലയും കൂടി ചേർത്ത് താളിക്കുക. എന്നിട്ട് ഈ താളിപ്പ് നമ്മൾ ഈ ചുരുട്ടി വെച്ച ദോശ ഉണ്ടല്ലോ അതിന്റെ മുകളിലൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിഭവം കുറച്ചും കൂടി സ്വാദിഷ്ടമാകും. ഇപ്പൊ സാധാരണ ദോശകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് ഈ ദോശയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ചുരുട്ടി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അതുപോലെ കടലമാവ് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതായിരിക്കും ഇത്. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ ഒരു സ്നാക്കായിട്ടും അല്ലെങ്കിൽ പാർട്ടി സ്നാക്കായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. പ്രോട്ടീൻ റിച്ച് ആണ്, ഹെൽത്തി ആണ്, ദഹിക്കാൻ എളുപ്പമാണ്, കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ സ്യൂട്ട് ആവുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് സുർലി ദോശ എന്നൊക്കെയാണ് പുറത്ത് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഇടണ്ട, നമുക്ക് പേരിടാതെ തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: MagFast, Mar Athanasios College for Advanced Studies, Autonomous College, Tiruvalla. MagFast College-ile vivitha course-galilekkulla admission aarambichirikkunnu. Malangara Suryani Katholika Sabha, Tiruvalla Adirupada Management-inu keezhilulla sthapanam. NAC A+, UGC 2F, DSIR Accreditation, AICTE angikarathodeyum, mikacha placement-odu koodiyum, Mahatma Gandhi Sarvakalashalayude keezhil NIRF rank-odu pravarthikkunna Keralathile പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.magfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. MagFast, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
2: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: കാരണം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സിമ്പിൾ ട്രിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ താരൻ മാറാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാനുമായിട്ട് ഞാൻ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള പൊടിക്കൈകള് പറഞ്ഞു തരുമ്പോ പലരുടെയും മനസ്സിൽ വരുന്നൊരു കാര്യമാണ്, ഇതൊക്കെ സ്ഥിരം വീട്ടിൽ നിൽക്കുന്നവർക്കല്ലേ പറ്റുമോ, ഞങ്ങളെപ്പോലെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ടിപ്പ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ വെൽക്കം ടു ഷാവയം വിത്ത് മീ ആർ ജെ അപർണ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഹോസ്റ്റലില് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗം നിങ്ങളുടെ തലയിലുള്ള താരൻ എന്ന പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് അതാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, നമുക്ക് വേണ്ടത് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഇലകളാണ്. ഈ ഇലകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നാട്ടിൽ പോകുന്ന സമയത്ത് ഉണക്കി പൊടിച്ചെടുക്കണം. അപ്പൊ ഏതൊക്കെയാണ് ആ ഇലകൾ എന്ന് നോക്കിയാലോ, ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ആര്യവേപ്പാണ്. നമുക്കറിയാം ആര്യവേപ്പില് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലയിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ, അതുപോലെ മറ്റ് പെയിൻ ശല്യങ്ങൾ, ഇതിനൊക്കെ ആര്യവേപ്പ് നല്ലൊരു പരിഹാരമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആര്യവേപ്പാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോ നിങ്ങൾക്ക് എത്രത്തോളമാണ് ഇതിന്റെ ഒരു പൊടി ആവശ്യമുള്ളത് അത്രത്തോളം എടുക്കാം. ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ടാണ് തിരികെ നാട്ടിൽ പോകുന്നവരാണെങ്കിൽ കൂടുതൽ, അതായത് ഒരു 2-3 പിടിയോളം ആര്യവേപ്പല്ല എടുക്കുക. അതല്ലെങ്കിൽ ഒരുപാട് നാള് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ആര്യവേപ്പിന്റെ ഇല എടുക്കുക. ആര്യവേപ്പിന്റെ ഇല മാത്രമല്ല, പിന്നീട് നമുക്ക് വേണ്ടത് കറിവേപ്പിന്റെ ഇലയാണ് കേട്ടോ. ആര്യവേപ്പിന്റെ ഇല എടുക്കുന്ന അതേ അളവിൽ തന്നെയാണ് നമ്മൾ കറിവേപ്പിന്റെ ഇലയും എടുക്കേണ്ടത്. കറിവേപ്പിന്റെ ഇലയും വേണം, കൂടാതെ നമുക്ക് വേണ്ടത് മൈലാഞ്ചി ഇലയാണ്. ഈ 3 ഇലകളും നമുക്ക് വേണം. ഈ 3 ഇലയും തുല്യമായ അളവിൽ ഇടിക്കുകയും വേണം കേട്ടോ. ഇലകൾ മാത്രമല്ല കേട്ടോ, ഇനി നമുക്ക് വേറൊരു സാധനം കൂടി വേണം, അതാണ് ഉലുവ. നമുക്കറിയാം ഉലുവയിൽ ഒരുപാട് പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ തലയോട്ടിക്കും ഒക്കെ ഒരുപാട് നല്ലതാണ്. മാത്രമല്ല താരൻ മാറാനായിട്ട് ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് കേട്ടോ ഉലുവ. അപ്പോ ഈ ഉലുവയും നമുക്ക് ഉണക്കിയെടുക്കണം. അതിപ്പോ ഇല എടുക്കുന്ന അനുസരിച്ച്, ഇപ്പോ ഒരുപാട് ഇലയുള്ളവരാണെങ്കിൽ 100 ഗ്രാമോളം ഉലുവ എടുക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ഉലുവയും കൂടി ചേർത്ത് ഇത് തണലത്തിട്ട് ഉണക്കി എടുക്കുക. ശേഷം ഇത് നന്നായിട്ട് പൊടിച്ച് ഒരു ഡ്രൈ ആയിട്ടുള്ള ജാറിലേക്ക് മാറ്റിവെക്കാം. ഇനി ഹോസ്റ്റലിൽ വരുമ്പോൾ ഇതൊരു ടേബിൾ സ്പൂൺ എടുത്ത് തൈരുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ തൈരുമായിട്ട് ചേർക്കുക. ഇനി അതല്ല, നിങ്ങളുടേത് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഇത് വെറും വെള്ളത്തിൽ ചാലിച്ച് തലയിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഡാൻഡ്രഫ് പോകാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ ദാ ടാറ്റ പറയുകയാണ്. ഇത്രയും നേരം ചമയത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂറ്റ് തിരുവല്ല.
4: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
5: 9 o'clock.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ്.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.

0: 90.4 റേഡിയോ
1: ഡെലിവറി യെസ് അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
2: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
1: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
2: ഫോൺ 7012-58-66-61.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 10 o'clock. ഹലോ, ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആർ ജെ അമൃത കാർത്തിക. ഇന്നും നമ്മൾ ആ പഴയ കാലത്തിലേക്ക് ഒരു യാത്ര പോവാനാട്ടോ. എന്നും നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ടല്ലേ പങ്കുവെക്കാനായിട്ട്. എത്ര പറഞ്ഞാലും മതി വരാത്ത ആരോടെങ്കിലുമൊക്കെ നമ്മുടെ ആ പഴയ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലേ. അപ്പോൾ ഇന്നും നമ്മൾ ആ ബാല്യകാലത്തിലേക്ക് ഒന്നു പോവാണ്. നമുക്കറിയാം, ഒരു കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ചെറുപ്പത്തില് ഒരുപാട് ശബ്ദങ്ങൾ നമ്മളെ സ്വാധീനിച്ചിരുന്നു അല്ലേ. ഞാൻ പറഞ്ഞു വന്നത്, രാവിലെ ഈ പാൽക്കാരന്റെ സൈക്കിൾ ബെൽ, ഉച്ചയ്ക്ക് സ്കൂൾ ബെൽ, വൈകുന്നേരമായാൽ ദേവാലയങ്ങളിലെ ശബ്ദം, രാത്രിയിൽ റേഡിയോയിൽ നിന്നൊഴുകിയെത്തുന്ന ഗാനങ്ങൾ, അങ്ങനെ ഇന്ന് ആ ശബ്ദങ്ങളിൽ പലതും നമ്മളിൽ നിന്നും അകന്നിരിക്കുകയാണല്ലേ. എന്നാൽ ചിലപ്പോൾ അത്തരം ഒരു ശബ്ദം വീണ്ടും കേൾക്കുമ്പോൾ വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ച് ബാല്യത്തിലേക്ക് എത്തിച്ചേരുന്ന അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടല്ലേ. ഒന്ന് ആലോചിച്ചാൽ മതി.

ആദ്യമായിട്ട് നമ്മൾ സ്വന്തമാക്കിയ കുറച്ച് നിധികളുണ്ട്. അന്നൊക്കെ ഒരു പുതിയ പെൻസിൽ വാങ്ങുമ്പോൾ, നിറമുള്ള ഒരു റബ്ബർ വാങ്ങുമ്പോൾ, ക്രിക്കറ്റ് കാർഡ്, മയിൽപ്പീലി, സ്റ്റിക്കർ ബുക്ക്, ഇതൊക്കെയായിരുന്നു അല്ലേ ഒരു കാലത്ത് നമ്മുടെ വലിയ സമ്പത്ത്. പക്ഷെ അതൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു വച്ചിരുന്ന ദിവസങ്ങൾ വിലയല്ലായിരുന്നു, അതിനോടൊപ്പം ചേർന്നിരുന്ന സന്തോഷമാണ് അവയെ അമൂല്യമാക്കിയത്. ഇന്നും പലരും ആ നിധികളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നവരുണ്ടല്ലോ.

ഇന്നത്തെ പോലെ എല്ലാം ഒരു ക്ലിക്കിൽ ലഭിക്കാത്ത കാലം. ഇഷ്ടപ്പെട്ട പരിപാടി കാണാൻ ഒരാഴ്ച കാത്തിരിക്കുക, അവധിക്കാലം വരാൻ ദിവസങ്ങൾ എണ്ണുക, ജന്മദിനത്തിനായി മാസങ്ങൾ കാത്തിരിക്കുക. ശരിക്കും ആ കാത്തിരിപ്പുകൾക്ക് ഒരു പ്രത്യേക സുഖവും മധുരവും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ശരിക്കും ലഭിക്കുന്നതിനേക്കാൾ കാത്തിരിക്കുന്നതിലായിരുന്നു പലപ്പോഴും കൂടുതൽ നമ്മൾ സന്തോഷം കണ്ടു.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ് നാട്ടുകാർക്ക് കൂട്ടായി.
1: നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ ആ മുറ്റം പോലും നമുക്ക് വലിയൊരു ലോകമായിരുന്നല്ലേ. പൂമ്പാറ്റകളെ പിന്തുടർന്നത്, ഉറുമ്പുകളുടെ നിരനോക്കി നിന്നത്, ചെടികളോട് സംസാരിച്ചത്, ആകാശത്ത് മേഘങ്ങൾക്ക് രൂപങ്ങൾ കണ്ടെത്തിയത്, അങ്ങനെ പ്രകൃതിയിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അത്ഭുതങ്ങളായി തോന്നിയിരുന്ന ആ ഒരു കാലമല്ലേ. സങ്കല്പങ്ങൾക്ക് അതിരുകളില്ലാത്ത ഒരു പ്രായം.

മറ്റൊരു സന്തോഷം തരുന്ന കാര്യമുണ്ട്. കുട്ടിക്കാലത്ത് നമ്മളെ വിളിച്ചിരുന്ന ചെല്ലപ്പേരുകൾ ഓർക്കുമ്പോൾ ശരിക്കും ഓരോ ചെല്ലപ്പേരുകൾക്കും ഓരോ കഥയുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. വീട്ടുകാർ മാത്രം ഉപയോഗിച്ചിരുന്ന ആ പേരുകൾ കേൾക്കുമ്പോൾ ഇന്നും ഒരു പ്രത്യേക അനുഭവമാണ്. കാലം മാറിയെങ്കിലും ആ പേരുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്നേഹവും ഓർമ്മകളും ഒരിക്കലും പഴകാറില്ല. ബാല്യം നമുക്കെന്നും ഒരു അത്ഭുത ലോകം തന്നെയാണ്. അന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്നത് ദൈവമേ പെട്ടെന്നൊന്ന് വലുതായിരുന്നെങ്കിലെന്നാണല്ലേ. പക്ഷെ ഇന്ന് പല ഓർമ്മകളിലേക്കും ഇങ്ങനെ പോകുമ്പോൾ ആ കുട്ടിക്കാലം തന്നെ മതിയായിരുന്നു, അങ്ങനെ കുട്ടിയായിട്ട് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് വല്ലാണ്ടങ്ങ് ആഗ്രഹിക്കുകയാണ്. അപ്പോ ഇന്ന് സ്വീറ്റ് ഡ്രീംസിലൂടെ ആ പഴയകാല ഓർമ്മകളിലേക്ക് നമ്മൾ വീണ്ടും പോയില്ലേ. ഇന്ന് ഈ ഓർമ്മകൾ നിങ്ങൾക്ക് വീണ്ടും സമ്മാനിച്ചുകൊണ്ട് സ്വീറ്റ് ഡ്രീംസിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജി അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.